നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് സ്വാഗതം. തേവര വെല്ലിംഗ്ടൺ ഐലൻഡ് പാലത്തിൽ നിയന്ത്രണം വിട്ട ലോറി പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു കയറി. എന്നാൽ ആളപായം ഉണ്ടായില്ല. കഴിഞ്ഞ ആഴ്ച അവസാനമാണ് സംഭവം. ടിപ്പർ ലോറി അലക്സാണ്ടർ പറമ്പിത്തറ പാലത്തിന്റെ കോൺക്രീറ്റ് കൈവഴി തകർത്ത് ഇടിച്ചു കയറുകയായിരുന്നു. ലോറി തുടർന്ന് കായലിന് മുകളിൽ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടന്നത് ഭീതി പടർത്തി. ലോറിയുടെ മുൻഭാഗം കായലിലേക്ക് വീഴുന്ന നിലയിലായിരുന്നു. ഡ്രൈവർ വർക്കല സ്വദേശി അരുൺകുമാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മാലിന്യ നീക്കത്തിനായി കൊച്ചി കോർപ്പറേഷൻ കരാറിലെടുത്തിട്ടുള്ളതാണ് ഈ ലോറി. ലോഡുമായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് പോവുകയാണ്.

ആയിരുന്നു വാഹനം. മറ്റൊരു വാഹനം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിന്റെ പിൻഭാഗം വന്ന് ലോറിയിൽ തട്ടിയതിനെ തുടർന്നാണ് നിയന്ത്രണം നഷ്ടമായതെന്ന് ഡ്രൈവർ പറഞ്ഞു. രാമമംഗലം മാറാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അമ്പലംപടി ആഞ്ഞില ചുവട് റോഡിൽ സംരക്ഷണ ഭിത്തി ഇല്ലാതായതോടെ അപകടം ആവർത്തിക്കുന്നു. പെരുവമ്മുഴി റോഡിൽ ഊരമന അമ്പലംപടിയിൽ നിന്നാരംഭിച്ച് മാറാടി ആഞ്ഞിലി ചുവട് ഭാഗത്തേക്ക് വരുന്ന റോഡിന്റെ നവീകരണം ഒന്നര വർഷം മുൻപാണ് പൂർത്തിയാക്കിയത്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കൊടുവളവുകളും ചേരുന്ന നിലയിലാണ് 5 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ ഘടന. നവീകരണം പൂർത്തിയാക്കിയ റോഡിലൂടെ വേഗത്തിലെത്തുന്ന റോഡിന്റെ അവസ്ഥ പരിചയമില്ലാത്ത വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞയിടെയും റോഡിൽ നിന്ന് 15 അടിയോളം താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞിരുന്നു. ഏറെ സമയത്തിന് ശേഷം ഇതുവഴി പോയവരാണ് ഈ വാഹനം കണ്ടെത്തിയത്. കുഴിയടക്കൽ എന്ന പേരിൽ നിലവിലെ ദേശീയപാത 66 നടക്കുന്ന ജോലികളെപ്പറ്റി ആക്ഷേപം വ്യാപകമായി. അടിക്കുന്ന കുഴികൾ അടുത്ത മഴയിൽ വീണ്ടും തുറക്കപ്പെടുന്നു എന്നതാണ് പരാതി. പണിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമാണ്. കുഴിയിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നത് പതിവാണ്. മഴ ശക്തമായതോടെ നിലവിലെ വാരാപ്പുഴ മൂത്തകുന്നം ദേശീയപാത 66 തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്തി പിറ്റേന്ന് തന്നെ വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കിഴക്കേ മുണ്ടമ്പേലി നിവാസികൾ വെള്ളക്കെട്ടിൽ വലിയുന്നുവെന്ന് വാർത്തകൾ. മഴ തുടങ്ങിയതോടെ വഴിയിലാകെ ചെളിയാണ്. അഴുക്ക് നിറഞ്ഞ വെള്ളത്തിൽ ചവിട്ടാതെ ഇവർക്ക് നടക്കാനാകില്ല. നിരവധി കുടുംബങ്ങൾ ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട്. കാലങ്ങളായി ഉപയോഗിക്കുന്ന വഴിയാണെങ്കിലും ഇത് കുറെ കാലമായി നന്നാക്കിയിട്ടില്ല. വഴി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കോർപ്പറേഷനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ പാതയിൽ നിർമ്മാണം നടത്താനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ആലുവ മൂന്നാർ റോഡ് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹിക പ്രത്യാഘാത പഠന പബ്ലിക് ഹിയറിംഗുകൾക്ക് തുടക്കമായി. കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ രാജഗിരി ഔട്ട്റീച്ച് സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠന യൂണിറ്റ് നേതൃത്വത്തിൽ വിവിധ സെഷനുകളിലായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. പരിപാടി ആലുവ നഗരസഭാ ചെയർപേഴ്സൺ സൈജി ജോളി ഉദ്ഘാടനം ചെയ്തു. ആലുവ വെസ്റ്റ്, ആലുവ ഈസ്റ്റ്, ചൂർണിക്കര വില്ലേജുകളിലുള്ള പദ്ധതിക്ക് കീഴിൽ വരുന്നവർ പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ജോയിന്റ് രജിസ്ട്രാറായിരുന്ന TB മുഹമ്മദ് സലീം അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കൊച്ചി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷൻ മുൻ ജോയിന്റ് സെക്രട്ടറിയും എംപ്ലോയീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. SMS ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ മുൻമന്ത്രി P. രാജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സഹജീവികളോടും പ്രകൃതിയോടും സ്നേഹസൗമ്യമായി പെരുമാറുകയും കാര്യക്ഷമതയോടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്ന അദ്ദേഹമെന്ന് രാജീവ് അനുസ്മരിച്ചു. നിർമ്മാണ മേഖലയിൽ മേസ്തിരിക്ക് പ്രതിദിനം 1100 രൂപയും സഹായിക്ക് 900 രൂപയും നൽകുന്നതിന് തീരുമാനമായി. അതിഥി തൊഴിലാളികളുടെ കൂലിവർദ്ധനയിൽ പ്രതിസന്ധിയിലായ നിർമ്മാണ കരാറുകാർ കർശന നിലപാടിലേക്ക് കടക്കുകയായിരുന്നു. സർക്കാർ സ്വകാര്യ കരാറുകാരായ 200-ൽ പരം പേർ അംഗങ്ങളായി രൂപീകരിച്ച കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലയാണ് കൂലി നിശ്ചയിച്ചത്. മേസ്തിരിമാർ 1500 രൂപയും സഹായികൾ 1300 രൂപയുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അസം ബംഗാൾ തൊഴിലാളികൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോയപ്പോഴുണ്ടായ തൊഴിലാളി ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂലി വർധനവ് ആവശ്യപ്പെട്ടത്. മേസ്തിരിക്ക് 935 രൂപയും സഹായിക്ക് 845 രൂപയുമാണ് സർക്കാർ കൂലി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബാംഗ്ലൂരു എറണാകുളം വന്ദേഭാരത് ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയോടിയത് പരാതികൾക്ക് കാരണമായി. ഇതേ തുടർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ എക്സ് അക്കൌണ്ടിൽ യാത്രക്കാരുടെ പരാതി എത്തിച്ചേർന്നു. June 9 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:20 പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിനാണ് 6.5 മണിക്കൂർ വൈകി വൈകുന്നേരം 9:07 എറണാകുളം വിട്ടത്. രാത്രി 11 മണിക്ക് ബംഗളൂരുവിൽ എത്തേണ്ട ട്രെയിൻ പിറ്റേന്ന് ഏകദേശം 8 മണിയോടെയാണ് ബംഗളൂരുവിൽ എത്തിച്ചേർന്നത്. ബംഗളൂരുവിൽ നിന്നുള്ള എറണാകുളം വന്ദേഭാരത് ചൊവ്വാഴ്ച പുലർച്ചെ 5:10 പകരം 5:10 വൈകിയാണ് പുറപ്പെട്ടത്. എന്നാൽ ട്രെയിനുകൾ വൈകുമെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നതായി റെയിൽവേ അധികൃതർ പറഞ്ഞു. ബംഗളൂരു റെയിൽവേ ഡിവിഷനിലെ അറ്റകുറ്റപ്പണികൾ കാരണമുള്ള ട്രാഫിക് ക്രമീകരണമാണ് ഇതിന് കാരണമെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന വിശദീകരണം. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ ഏറ്റവും വലിയ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. 46 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള എയർ കണ്ടീഷൻ ഹാളിൽ സുഖപ്രദമായ റീക്ലൈനർ ഇരിപ്പിടങ്ങൾ, ആധുനികവും ശുചിത്വവുമുള്ള റെസ്റ്റ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരേ സമയം 100 പേർക്ക് ഇരിക്കാനാകും. ടിക്കറ്റ് റിസർവേഷൻ സെന്ററിന്റെ വടക്കു ഭാഗത്താണ് ഈ വെയിറ്റിംഗ് റൂം. മണിക്കൂറിന് 30 രൂപയാണ് നിരക്ക്. സ്വകാര്യ ഏജൻസിക്കാണ് മേൽനോട്ട ചുമതല. തിരുവനന്തപുരം ഡിവിഷനിലെ 12 സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഇത്തരം ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാലരുവി എക്സ്പ്രസിന് ശേഷം വൈകുന്നേരം പാലക്കാട് നിന്ന് തൃശൂർ, എറണാകുളം, കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലരുവി കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട വഴി തിരിഞ്ഞു പോകുന്നതിനാൽ പിന്നീട് തിരുവനന്തപുരത്തേക്ക് ബസ് മാത്രമാണ് ആശ്രയം. പാലക്കാട് നിന്ന് ഉച്ചയ്ക്ക് 1:55 കേരള എക്സ്പ്രസ് കടന്നുപോയ തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത സർവീസ് 7 മണിക്കൂറിന് ശേഷം എത്തുന്ന അമൃത എക്സ്പ്രസ് ആണ്. ഇതിലേറെ തിരക്കുമാണ്.
വൈകിട്ട് 4:05 പാലക്കാട് നിന്ന് പുറപ്പെടുന്ന പാലരുവിയുടെ സമയം എറണാകുളത്തെ ജീവനക്കാർക്കോ

വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമല്ല. ഇതിനുശേഷം തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര അതീവ ദുരിതമാണ്. വൈകിട്ട് 5:20 വേണാട് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് അടുത്ത സർവീസ് 6 മണിക്കൂർ ശേഷമാണ്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൊല്ലത്തേക്ക് നീട്ടണമെന്ന യാത്രക്കാരുടെ ആവശ്യം പോലും പരിഗണിക്കപ്പെടുന്നില്ല. മലയാളി ഗവേഷക വിദ്യാർത്ഥിക്ക് ബ്രിട്ടീഷ് ഇക്കോളജിക്കൽ സൊസൈറ്റിയുടെ 8.5 ലക്ഷം രൂപയുടെ ഗ്രാന്റ് ലഭിച്ചു. വനിതകൾക്ക് പരിസ്ഥിതി ശാസ്ത്രീയ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് പിന്തുണ നൽകുന്നതിനാണിത്. ഇക്കോർ ഫൗണ്ടേഷൻ സ്ഥാപകൻ പെരുമ്പാവൂർ കൊമ്പനാട് സ്വദേശി ജിഷ്ണു പനമോളി അയ്യപ്പനാണ് ഗ്രാന്റ് ലഭിച്ചത്. നാഷണൽ തായ്വാൻ ഓഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനാണ് ഇദ്ദേഹം. വനിതകൾക്കുള്ള 6 മാസത്തെ ഹൈബ്രിഡ് പരിശീലന പദ്ധതിക്കാണ് ഗ്രാന്റ്. ഇന്ത്യയിലെ 20 വനിതാ ബിരുദധാരികൾക്ക് ഇക്കോളജി പരിസ്ഥിതി ശാസ്ത്ര മേഖലകളിൽ പരിശീലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2026 ഡിസംബർ 8 വരെ നടക്കുന്ന പദ്ധതിയിൽ ഓൺലൈൻ ക്ലാസുകളും ഫീൽഡ് പരിശീലനവും ഉണ്ടാകും. അപേക്ഷകൾ ജൂൺ 20 വരെ സ്വീകരിക്കും. ക്ഷീരമേഖലയെ പരമാവധി പ്രയോജനപ്പെടുത്തിയും ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ സാന്നിധ്യം ശക്തമാക്കിയും 2030-31 സാമ്പത്തിക വർഷത്തോടെ 10,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കാൻ മിൽമ പദ്ധതികൾ ഒരുക്കുന്നു. കേരള റീറ്റെയിൽ കോൺക്ലേവ് ഉദ്ഘാടന സമ്മേളനത്തിൽ മിൽമ ചെയർമാൻ MS മണി വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. കേരളത്തിലെ ക്ഷീരമേഖലയിൽ വൻ നിക്ഷേപ സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാൽ ഉൽപ്പാദനത്തിൽ രാജ്യത്ത് 3rd സ്ഥാനമാണ് കേരളത്തിന്. എന്നാൽ സംസ്ഥാനത്തെ പാലിന്റെ ആവശ്യകതയുടെ പകുതിയോളം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് പരിഹരിക്കുന്നത്. ഇത് മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 4,400 കോടി രൂപയുടെ വിറ്റുവരവാണ് മിൽമ നേടിയത്. പാലിന്റെ വിൽപ്പനയിലൂടെ 83% തുകയും ക്ഷീര കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന കർഷക കേന്ദ്രീകൃത ബിസിനസ് മാതൃകയാണ് മിൽമയുടേത്. ആഗോള വിപണിയിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ലുലു ഗ്രൂപ്പുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും മിൽമ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. താങ്ങാവുന്ന വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭ്യമാക്കി ജനശ്രദ്ധ നേടിയ അമൃത് ഫാർമസി ശൃംഖലയുടെ വിപുലീകരിച്ച പുതിയ പതിപ്പായ അമൃത് പ്ലസിന് HLL തുടക്കമിട്ടു. വിവിധതരം മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സപ്ലിമെന്റുകൾ, ലൈഫ് സ്റ്റൈൽ വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സമഗ്രമായ ശേഖരമാണ് ഈ ഫാർമസികളിൽ ഒരുക്കിയിട്ടുള്ളത്. HLL ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അനിത തമ്പി പുതിയ ഫാർമസി ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൌകര്യങ്ങളുള്ള സ്പെഷ്യാലിറ്റി ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്ററുകളുടെയും വീട്ടിൽ ചികിത്സ ഉറപ്പാക്കുന്ന ഹോം ഹെൽത്ത് കെയർ സർവീസ് സേവനങ്ങളുടെയും ഉദ്ഘാടനവും അവർ നിർവഹിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ വനിതാ സെന്റർ കൌൺസിൽ കൊച്ചി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 14 രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം IMA ബ്ലഡ് ബാങ്കിലായിരുന്നു പരിപാടി. ഇതുവഴി സമൂഹത്തിന് സഹായമാകാനും ജീവൻ രക്ഷിക്കാനുമുള്ള മഹത്തായ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും യുവതലമുറയിൽ ആരോഗ്യകരമായ സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും വളർത്തുന്നതിനുമാണ് പരിപാടി ലക്ഷ്യം വെച്ചത്. കിഴക്കമ്പലം മലയിടംതുരത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കത്തിന് സമാപനമായി. ഇരു കക്ഷികളും ഒത്തുതീർപ്പ് കരാർ ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസം എറണാകുളം കളക്ട്രേറ്റിൽ നടന്ന അവസാനവട്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിൽ ഒപ്പിട്ടത്. മലയിടംതുരത്ത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ സമവായത്തിൽ എത്തിച്ചേർന്ന കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെടുന്ന 8 ദളിത് കുടുംബങ്ങൾക്ക് നിലവിൽ താമസിക്കുന്ന ഭൂമിയുടെ പിൻഭാഗത്തായി 5 സ്റ്റന്റ് വീതം ഭൂമി ഉടമയായ ശങ്കരൻ നായരുടെ കുടുംബം വിട്ടു നൽകും. റോഡിനുള്ള സ്ഥലവും അനുവദിക്കും. 1 വർഷത്തിനുള്ളിൽ 1,000 ചതുരശ്ര അടിയിൽ കുറയാത്ത വീടുകൾ സ്പോൺസർഷിപ്പിലൂടെ സർക്കാരാണ് വെച്ച് നൽകുക. ഇത് പൂർത്തിയാകുന്നതുവരെ വീട്ടുകാർക്ക് നിലവിലെ വീടുകളിൽ തന്നെ വസിക്കാം. നിലവിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചെടുക്കാനും ഇവിടുത്തെ കുടുംബങ്ങൾക്ക് അവകാശമുണ്ട്. വീടുകളുടെ നിർമ്മാണം അടക്കം എല്ലാ നടപടിക്രമങ്ങളുടെയും ഉത്തരവാദിത്വം മൂവാറ്റുപുഴ RDO, DYSP എന്നിവർക്കാണ്. ഈ വിഷയത്തിൽ നിലവിലുള്ള എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളും പരസ്പരം പിൻവലിക്കാനും തീരുമാനമായിട്ടുണ്ട്. മന്ത്രി റോജി MJോൺ, കളക്ടർ G.പ്രിയങ്ക, സ്ഥലം MLA V.P. സജീന്ദ്രൻ എന്നിവരടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ 4 തവണ ഇരുകൂട്ടരുമായി ചർച്ച നടത്തിയതിനായി തുടർന്നാണ് തീരുമാനത്തിലേക്ക് എത്തിയത്. 58 വർഷം മുൻപ് തുടക്കമിട്ടതാണ് ഈ നിയമ പോരാട്ടം. നിയമപോരാട്ടത്തിന് തുടക്കം കുറിച്ച ശങ്കരൻ നായരുടെ പെൺമക്കളുടെ മക്കളാണ് കേസ് മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വിമാനം താഴ്ന്നു പറന്നതിനെ തുടർന്ന് ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ഓടുകൾ പറന്നുപോയി. വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ ഗൃഹനാഥന് പരിക്കേൽക്കുകയും ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് 4.5 കിലോമീറ്ററോളം ദൂരത്ത് കഴിഞ്ഞ 8:45 സംഭവം. 100 ഓടുകളാണ് തകർന്നത്. ഇത്തരം സംഭവങ്ങൾ മേഖലയിൽ ആവർത്തിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ നഷ്ടപരിഹാരം ഏർപ്പെടുത്തണമെന്ന് അൻവർ സാദത്ത് MLA വിമാനത്താവള അധികൃതരോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഹെറോയിനുമായി അസം സ്വദേശിനിയായ യുവതി പോലീസ് പിടിയിലായി.
ഇവരിൽ നിന്ന് 1.41 ഗ്രാം ഹെറോയിനും കഞ്ചാവ് പൊതികളും കണ്ടെടുത്തു. ചെറിയ ഡപ്പുകളിലും സിപ്പിലോ കവറുകളിലുമായിരുന്നു മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. പെരുമ്പാവൂർ ടൌണിൽ നടന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. അസാമിൽ നിന്ന് കൊണ്ടുവന്ന്

ബോട്ടിലിന് 1000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇവരുമായി ഇടപാടുള്ളവരെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതി ലഹരിമരുന്ന് വിൽക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. വധശ്രമക്കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ആലുവ പൈപ്പ് ലൈൻ റോഡ് ഭാഗത്ത് ഫ്രണ്ട്ഷിപ്പ് ഹൌസിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ കീരിക്കാട് സ്വദേശി വിഷ്ണുവിനെയാണ് വിയൂർ സെൻട്രൽ ജയിലിലടച്ചത്. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ സുദർശന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയാണ് ഉത്തരവിട്ടത്. 2021 ശേഷം ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 വധശ്രമ കേസുകളിലും മറ്റു അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് ഇയാൾ. ഏപ്രിൽ അവസാനം ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ജീവനക്കാരെ ആക്രമിച്ച കേസിലും പ്രതിയായിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. പൊതുജനങ്ങളെ റോഡിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും റോഡ് സുരക്ഷയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഡ്രൈവർ ഹ്രസ്വചിത്രം പുറത്തിറങ്ങി. അന്തരിച്ച നടൻ സലിംകുമാർ അവസാനമായി അഭിനയിച്ചതാണ് ഈ ടെലിഫിലിം. ഒരു ഡ്രൈവർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവരുതെന്ന സന്ദേശമാണ് ഇത് പങ്കുവയ്ക്കുന്നത്. അമിതവേഗം, മദ്യപാനം, മൊബൈൽ ഫോണിന്റെ ഉപയോഗം, ലഹരിമരുന്ന് ഉപയോഗം എന്നിവ ഡ്രൈവിംഗ് സമയത്ത് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട റോഡ് സുരക്ഷാ മര്യാദകളും ഈ ചിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ചിത്രത്തിന്റെ രചന, സംവിധാനം എന്നിവ നിർവഹിച്ചത് കലന്തൻ ബഷീറാണ്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സജീവ് പ്രസാദ് ചിത്രം പ്രകാശനം ചെയ്തു. അതേസമയം സലീംകുമാറിന്റെ പേരിൽ എറണാകുളത്ത് അദ്ദേഹത്തിനായി സ്മാരകം പണിയുമെന്ന് ഈ തവണത്തെ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐടി ഹബ്, ജില്ലാ ഭരണകേന്ദ്രം തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും രാത്രി 8:30 കഴിഞ്ഞാൽ കാക്കനാട് നിന്ന് കൊച്ചി ആലുവ മേഖലകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെന്ന് വാർത്തകൾ. പൊതുഗതാഗത സൗകര്യമില്ലാത്തതാണ് പ്രശ്നം. കാക്കനാട് നിന്ന് രാത്രി 11 മണി വരെയെങ്കിലും ബസ് സർവീസ് വേണമെന്നാണ് ആവശ്യം. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, പ്രത്യേക സാമ്പത്തിക മേഖല ഉൾപ്പെടെയുള്ള തൊഴിലിടങ്ങളിലായി 50,000 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ 3 ഭാഗമെങ്കിലും രാത്രി യാത്രക്കാരാണ്. എല്ലായിടത്തും രാത്രി ശിഷ്ടമുണ്ട്. പല കമ്പനികളും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും സ്വന്തം സൗകര്യമനുസരിച്ച് ജോലിക്ക് വരാനും തിരികെ പോകാനും താല്പര്യമുള്ളവർക്ക് രാത്രി യാത്രാ സൗകര്യം കുറവാണ്. സ്ഥിരമായി ബസ് ഓടിയാൽ രാത്രിയിൽ യാത്രക്കാരെ ലഭിക്കുമെന്നാണ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർ പറയുന്നത്. ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറുന്ന USA-യിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും പട്ടണങ്ങൾ ബന്ധിപ്പിക്കുന്ന ചാർട്ടർ വിമാന സർവീസുമായി മലയാളിയുടെ എയർ ചാർട്ടർ കമ്പനി ശ്രദ്ധ നേടി. 2012 കൊച്ചി ആസ്ഥാനമായി പിറവം സ്വദേശി ഷോബി ടി പോൾ തുടക്കമിട്ട ഹാലോ എയർവേസ് ആണ് സർവീസിന് പിന്നിൽ. ബംഗളൂരു, ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഹാലോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വടക്കേ അമേരിക്കയിൽ ആദ്യമായാണ് സേവനമെത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് സർവീസിനായി 4 വിമാനങ്ങളിലാണ് കമ്പനി സേവനമെത്തിക്കുന്നത്. ഇതിനായി പ്രാദേശിക കമ്പനികളുമായി പങ്കാളിത്തവും ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ക്യാനുകളിൽ ഡീസൽ ലഭിക്കുന്നില്ലെന്ന ബേക്കറി ഹോട്ടൽ അസോസിയേഷൻ, ചെറുകിട നിർമ്മാണ മേഖലയിലെ JCB ഹിറ്റാച്ചി ഉടമകൾ, ആശുപത്രി പ്രതിനിധികൾ, ഫിഷറീസ് ബോട്ട് ഓണേഴ്സ് എന്നിവരുടെ പരാതിയെ തുടർന്ന് ചേർന്ന യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. June 11 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് 200 ലിറ്ററിൽ കൂടുതൽ ഇന്ധനം വാങ്ങുന്ന കൺസ്യൂമേഴ്സിന് മാത്രമാണ് നിയന്ത്രണമുള്ളത്. ചെറുകിട ആവശ്യക്കാർക്കോ വ്യക്തികൾക്കോ വാഹനങ്ങൾക്കോ പ്രതിദിനം 200 ലിറ്റർ വരെ ഇന്ധനം വാങ്ങുന്നതിന് യാതൊരു വിലക്കുമില്ലെന്ന് കളക്ടർ കൂട്ടിച്ചേർത്തു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അഥവാ PESO അംഗീകരിച്ച പ്രത്യേക കണ്ടെയ്നറുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ട്. മുൻപും ഈ നിയമം ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ ഉത്തരവോടെ ഇത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കുപ്പികളിലോ സാധാരണ ക്യാനുകളിലോ ഇന്ധനം കൊണ്ടുപോകുന്നത് സുരക്ഷാ ഭീഷണി ആയതിനാലാണ് പ്രത്യേക കണ്ടെയ്നറുകൾ വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. ഇത്തരം ക്യാനുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ പെട്രോൾ പമ്പുകളിൽ തന്നെ ഇവ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ ഇത് പരിഹരിക്കപ്പെടും. വ്യാജ വാർത്തകളിൽ പരിഭ്രാന്തരാകരുത്, കളക്ടർ വ്യക്തമാക്കി. ബില്ലിംഗ്ടൺ ദ്വീപിന് ജന്മം നൽകിയ സർ റോബർട്ട് ബ്രിസ്റ്റോ ബില്ല്യാർഡ്സ് കളിച്ചിരുന്ന മേശ പോർട്ട് ട്രസ്റ്റ് പുതുക്കിയെടുത്തത് ശ്രദ്ധ നേടി. 1920 ദ്വീപിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും 1933 അവിടെ ഓഫീസും വീടും ചേർന്ന ആദ്യ കെട്ടിടം നിർമ്മിച്ച് താമസം ആരംഭിച്ചത്. കൊൽക്കത്തയിലെ സി ലാസറസ് ആൻഡ് കോ നിർമ്മിച്ച ബില്ല്യാർഡ്സ് മേശ എത്തിക്കുകയായിരുന്നു. അക്കാലത്തെ പ്രമുഖ ബില്ല്യാർഡ്സ് നിർമ്മാതാക്കളിൽ പെടുന്നതാണ് ലാസറസ്. മേശക്കൊപ്പം പഴയ സ്കോഡ് ബോർഡുകളും ബോളിനെ കുത്തിവിടാനുള്ള സ്റ്റിക്കും മറ്റും അന്നത്തേത് തന്നെ ഇപ്പോഴുമുണ്ട്. എന്നാൽ ഇവയെല്ലാം കാലങ്ങളായി ഉപയോഗശൂന്യമായ അവസ്ഥയിലായിരുന്നു. പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ബി കാശി വിശ്വനാഥ് ഇവ ശ്രദ്ധിച്ചതോടെയാണ് മേശയ്ക്ക് മോശമായത്. തടികൊണ്ടുള്ള മേശപ്പുറത്ത് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കട്ടി സ്ലേറ്റുകൾ 5 അടുക്കിയാണ് ബില്ല്യാർഡ്സ് കളിക്കുള്ള പ്രതലം ഒരുക്കിയിരിക്കുന്നത്. മേശയ്ക്കാകെഭാരം 1 ടണ്ണിലേറെയുണ്ട്. 1,00,000 രൂപയോളമാണ് പുതുക്കി നിർമ്മാണ ചെലവ്. ഇന്ത്യയിലാകെ ഇത്ര പഴക്കവും പാരമ്പര്യമുള്ള ബില്ല്യാർഡ്സ് മേശ വളരെ അപൂർവമാണെന്നാണ് വിലയിരുത്തൽ.

കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയത് കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈയടുത്ത് കണ്ടതിനെ തുടർന്ന് കപ്പൽ ശാലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കപ്പലിന്റെ ഉൾവശത്തെ ചുമറിൽ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് കോറി വരച്ചെഴുതിയ നിലയിലാണിത്. പ്രതിരോധ മേഖലയിൽ തന്ത്രപരമായ പ്രാധാന്യമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനുള്ളത്. ഇക്കാരണത്താൽ വിഷയത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഫിഷറീസ് സമുദ്രപഠന സർവകലാശാല അഥവാ കുഫോസ്, കേന്ദ്ര ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻഫോസിസ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസുമായി ചേർന്ന് സമുദ്രശാസ്ത്രത്തിൽ 4 വർഷത്തെ ബിരുദ പരിപാടി ആരംഭിക്കുന്നു. ഒരു പ്രമുഖ ദേശീയ സമുദ്രശാസ്ത്ര സേവന സ്ഥാപനത്തിന്റെ വൈദഗ്ധ്യവും അടിസ്ഥാന സൗകര്യങ്ങളുമായി സർവകലാശാല വിദ്യാഭ്യാസത്തെ സംയോജിപ്പിക്കുന്ന പരിപാടി രാജ്യത്ത് ഇതാദ്യമാണ്. കുഫോസും ഹൈദരാബാദിലെ ഇംഗോയിസും ചേർന്ന് നടത്തിയ പാഠ്യപദ്ധതി വികസന വർക്ക്ഷോപ്പിൽ കരാർ ഒപ്പിട്ടു. 2026-27 അധ്യയന വർഷം മുതൽ ഇതാരംഭിക്കും. അരിക്കുറ്റി മറ്റത്തിൽ ഭാഗം സ്കൂളിൽ ലഹരിക്കെതിരെ 1000 കോൾ കായിക മാമാങ്കം സംഘടിപ്പിച്ചു. MSC വടുതല, കളിക്കളം ടർഫ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ലോകകപ്പ് പശ്ചാത്തലത്തിൽ പരിപാടി നടത്തിയത്. പരിപാടി തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR രജിത ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള കടലാമകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആചരിക്കുന്ന ലോക കടലാമ ദിനം എടവനക്കാട് SDPY KPM ഹൈസ്കൂളിന്റെ പരിസ്ഥിതി ക്ലബിന്റെയും നേച്ചർ ക്ലബിന്റെയും പരിസ്ഥിതി സംരക്ഷണ സംഘടന ബ്ലൂ ഹാബിറ്റാറ്റ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആരംഭിച്ചു. ഇന്ത്യൻ ഓഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ കൊച്ചി ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ AA മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം ചെയ്തു. കടലാമകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക, തീരദേശ ജൈവവൈവിധ്യ സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുജനങ്ങളിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി കടലാമകളുടെ ജീവിതചക്രം, അവ നേരിടുന്ന ഭീഷണികൾ, സമുദ്ര മലിനീകരണത്തിന്റെ ആഘാതങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങളിൽ കുടുങ്ങുന്നത് വഴിയുള്ള കടലാമനാശം എന്നിവയെപ്പറ്റിയും കടലാമകൾ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വഹിക്കുന്ന നിർണായക സ്ഥാനം പറ്റിയും ബ്ലൂ ഹാബിറ്റാറ്റ്സ് ഫൗണ്ടേഷൻ സ്ഥാപക KT അനിത വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി. മദർ ഏലീശയുടെ ജീവിതം ചവിട്ടുനാടകമായി അരങ്ങിൽ അവതരിപ്പിച്ചു. വൈപ്പിൻകരയിൽ ഓച്ചിരുത്ത് വൈപ്പിശ്ശേരി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ സന്യാസിനി സമൂഹത്തിന് നേതൃത്വം നൽകിയ മദർ ഏലീശയുടെ ജീവിതമാണ് ചവിട്ടുനാടകമായി അരങ്ങിലെത്തിയത്. കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലേറ്റ് സഭയുടെ ആസ്ഥാനമായ ഇടപ്പള്ളി സെന്റ് ജോസഫ് വിദ്യാഭവനിൽ നാടകം അരങ്ങേറി. മദർ ജനറൽ സിസ്റ്റർ ഷഹീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. അലക്സ് താളുപാടത്താണ് സംവിധായകൻ. താബു പുളിക്കത്തറയാണ് നാടകം രചിച്ചത്. പള്ളിപ്പുറം സെയിന്റ് റോക്കീസ് നൃത്ത കലാഭവൻ ചവിട്ടുനാടക സമിതിയുടെ 8-ാമത്തെ നാടകമാണിത്. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള നാടകത്തിൽ 11 സ്ത്രീകളും 18 പുരുഷന്മാരുമാണുള്ളത്. പറവൂർ താലൂക്കിന്റെ നെല്ലറിയായിരുന്ന ആലങ്ങാട് തരിശുകിടക്കുന്നത് 500-ലധികം ഏക്കർ നെൽപ്പാടമാണെന്ന് വാർത്തകൾ. തരിശുപാടങ്ങൾ കൃഷിയിടമാക്കാൻ പലതവണ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. പാനായിക്കുളത്തെ കരീച്ചാലും തിരുവാലൂരിലെ 70 പാടവുമാണ് ആലങ്ങാട് പഞ്ചായത്തിലെ ഇനിയും ബാക്കിയുള്ള വലിയ പാടശേഖരങ്ങൾ. ഇതുകൂടാതെ 3 കൃഷിയിടങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതെല്ലാം നികത്തപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് സ്ഥലത്ത് പേരിന് കൃഷി ചെയ്യുന്നതൊഴിച്ചാൽ വ്യാപകമായ ഒരു കൃഷി ഈ ഭാഗത്ത് അടുത്തുണ്ടായിട്ടില്ല. വേമ്പനാട് കായലിൽ അടിഞ്ഞ എക്കൽ മത്സ്യസമ്പത്തിന് ഭീഷണിയായതായി പരാതി. വലയെറിയാനോ വഞ്ചി തുഴയാനോ ആവാത്ത വിധം കായലിൽ എക്കലടിഞ്ഞിരിക്കുകയാണ്. മത്സ്യങ്ങളുടെയും മറ്റ് ജലസമ്പത്തിന്റെയും പ്രജനനത്തിന് തടസ്സം സൃഷ്ടിക്കും വിധമാണ് നിലവിൽ ഭീഷണി. പ്രകൃതിക്ക് വൻ ഭീഷണിയെ തുടർന്ന ജലാശയത്തിലെ എക്കൽ നീക്കം ചെയ്ത് കായലുകളിലെ ജലസമ്പത്ത് സംരക്ഷിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മനുഷ്യവാസത്തിനും കൃഷിക്കും വൻ ഭീഷണിയായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ കായലുകളിൽ വൻതോതിലുള്ള എക്കൽ കാരണമാകുന്നു. മലീമസമായിരിക്കുന്ന ഈ ജലാശയങ്ങളിൽ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന കക്കസമ്പത്തിനും എക്കൽ മൂലം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ജലാശയങ്ങൾ നവീകരിക്കുകയാണെങ്കിൽ അനേകം പേർക്ക് തൊഴിൽ സാധ്യതയും വിനോദസഞ്ചാര വികസനത്തിനും മത്സ്യസമ്പത്തിന്റെ വർധനവിനും കാരണമാകും. തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. ഈ പരിപാടി വീണ്ടും കേൾക്കാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കമ്മ്യൂണിറ്റി റേഡിയോ, റേഡിയോ കൊച്ചി 90 FM-ൽ. പരിപാടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം മൺസൂൺ ടെയിൽസിൽ. ഇന്ന് കേൾക്കാം തകഴി ശിവശങ്കരപിള്ള എഴുതിയ വെള്ളപ്പൊക്കത്തിൽ. കഥാവതരണം അഭിരാമി MB.

നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തച്ചം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കര തേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ. വീട്ടിൽ വള്ളമുണ്ടെങ്കിൽ ഉണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുടികളുണ്ട്. 356 ആളുകൾ. പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്പറയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കര പറ്റിയിട്ട്. ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം ഇത്തിനോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ടു ദിവസം അതിൽ കുത്തിയിരുന്നു. അവിടെ നിന്നും പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോകുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരിയോല വെള്ളത്തിനടിയിലാണ്. അകത്തുകിടന്ന ചേന്നൻ വിളിച്ചു. ആര് വിളി കേൾക്കും? അടുത്താരുണ്ട്? ഗർഭിണിയായ ഒരു പറച്ചി, 4 കുട്ടികൾ, 1 പൂച്ച, 1 പട്ടി, ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചുമുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളമൊഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തോർന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്ക് ഒരു കെട്ടുവള്ളം പോകുന്നു. അത്യുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. അവർ വള്ളം കൊട്ടിലിന് നേർക്ക് തിരിച്ചു. കിടാങ്ങളെയും പെണ്ണാളിനെയും പട്ടിയെയും പൂച്ചയെയും പുരയുടെ വാരിക്കിടയിൽ കൂടി ഓരോന്നായി ചേന്നൻ വലിച്ചു വെളിയിലിട്ടു. അപ്പോഴേക്കും വള്ളവും വന്നെടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ, ഓയ്! അടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. ഇങ്ങ വായോ? അത് മടിയത്തറ കുഞ്ഞേപ്പനാണ്. അവൻ പുരപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. തിറുതിപ്പെട്ട് പെണ്ണാളിനെ വള്ളത്തിൽ പിടിച്ചു കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറേ ചരുവിൽ അവിടെയും ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അതകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നു പോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടതു കേൾക്കാൻ? പുരയുടെ 4 ചുവരുകളിലും അത് ഓടി നടന്നു. ചിലയിടമെല്ലാം മണുപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായ

ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി തുടിം എന്നൊരു ചാട്ടം ചാടി. ആ നായ് ഭയപ്പെട്ട് ഞെട്ടി പിന്നിലേക്ക് കുതിച്ച് ജലത്തിനുണ്ടായ ചലനത്തെ കുറേ നേരം തുറിച്ചു നോക്കി നിന്നു. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെയും ഇവിടെയുമൊക്കെ ചെന്ന് ക്രാണിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാര ഗ്രന്ഥത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ് ചീറ്റി തുമ്മി തല അറിഞ്ഞു ചീറ്റി മുൻകാലുകളൊന്നുകൊണ്ട് മൂന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനിക്കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഒരു ഉഗ്രനായ നക്രം ജലത്തിൽ പകുതി ആണ്ടുകിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദം മന്ദം ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ് കുരച്ചു. നക്രം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന ആ ക്ഷുൽപീഡിതനായ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മുങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു. വീട് കാവലയിച്ചിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴമുണ്ണുകയായിരിക്കും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുരുളച്ചോറ് അവൻ അതിന് ഉരുട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി മൂങ്ങി. ശബ്ദം താണു നിശബ്ദമായി. വടക്കെങ്ങും ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കും പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറ് രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി. ആ നിഷീധിനിയുടെ നിശേഷ നിശബ്ദതയിൽ ശ്രുതിമധുരമായ രാമായണം വായന ഒരിക്കൽ കൂടി എങ്ങും പരന്നൊഴുകി. നമ്മുടെ ശുനകൻ ആ മാനവ ശബ്ദം ചെവിയോർത്ത് കേട്ട് കുറച്ചധിക നേരം നിശ്ചലം നിന്നു. ഒരു ശീതമാരുത പ്രവാഹത്താൽ ആ ശാന്തമധുരമായ ഗാനം ലയിച്ചു. കാറ്റിൻ്റെ ഒച്ചയും അലകളിളക്കുന്ന ബളബളാ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടക്കുന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പിറുപിറുക്കുന്നുമുണ്ട്. അവിടെ ഒരു മീൻ തുടിച്ചു. ചാടി എണീറ്റ് നായ് കുരച്ചു. മറ്റൊരിടത്ത് തവള ചാടി. അസ്വസ്ഥനായി നായ് മുറുമുറുത്തു. പ്രഭാതമായി താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അവനെ തുറിച്ചു നോക്കി. ജലത്തിൽ ചാടി ഉപരിതലത്തിൽ കൂടി തെറ്റിത്തെന്നി ചരിച്ചു താഴുന്നത് അവൻ നിർനിമേഷം നോക്കി നിൽക്കും. ജലനിരപ്പിൽ നിന്നുയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സുഖിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. പിൻകാലുകളാൽ താടി കൂടെ കൂടെ ചൊറിഞ്ഞ് ഈച്ചയെ പായിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവെയിലിൽ അവൻ കിടന്നു മയങ്ങി. മന്ദാനിലിളകുന്ന വാഴയുടെ ഛായ പുരപ്പുറത്തങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു. അവൻ ചാടിയെണീറ്റ് ഒന്ന് കുരച്ചു. കാറുകയറി സൂര്യൻ മറഞ്ഞു. നാടെല്ലാം ഇരുണ്ടു. കാറ്റ് അലകളെ ഇളക്കി. ജലപ്പരപ്പിൽ കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിൽ ഇളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവ എങ്ങും സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം കൊതിയോടെ നോക്കി നമ്മുടെ നായ് മുറുമുറുത്തു. അങ്ങകലെ ഒരു ചെറുവള്ളം ദ്രുതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി നിലത്തൂന്നി കുത്തിയിരുന്ന് ആ നായ് നാലുപാടും നോക്കി. അവൻ്റെ കണ്ണുകളിൽ
ആരെയും കരയിക്കുന്നു.

നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. മഴ തോർന്നു. വടക്കേ വീട്ടിൽ നിന്നും ഒരു ചെറുവള്ളം വന്ന് തെങ്ങിൻ ചുവട്ടിലടുത്തു. നമ്മുടെ നായ് വാലാട്ടി കോട്ടുവായിട്ട് മുറുമുറുത്തു. വള്ളക്കാരൻ തെങ്ങിൽ കയറി കരിക്കടർത്തിക്കൊണ്ട് താഴത്തിറങ്ങി. അയാൾ വള്ളത്തിൽ വെച്ചു തന്നെ കരിക്ക് തുളച്ചു കുടിച്ചിട്ട് തുഴയെടുത്ത് തുഴഞ്ഞങ്ങ് പോയി. അങ്ങ് അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരൂക്കൻ പോത്തിൻ്റെ അഴുകിയൊഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നന്റെ പട്ടി കൊതിയോടെ കുരയ്ക്കവെ കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്ന് തൃപ്തിയായി അത് പറന്നങ്ങ് പോയി. ഒരു പച്ചക്കിളി പുരയ്ക്കടുത്തു നിൽക്കുന്ന വാഴയിലയിൽ വന്നിരുന്ന് ചിലച്ചു. പട്ടി അസ്വസ്ഥനായി കുരച്ചു. ആ പക്ഷിയും പറന്നുപോയി. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആ പുരപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നന്ദിയാവാം, നമ്മുടെ നായ് അവയ്ക്കുമ്മ കൊടുത്തു. ചീറ്റ് തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്നു തടിച്ചു. ഉച്ചതിരിഞ്ഞ് ഒരു ചെറുവള്ളത്തിൽ രണ്ടുപേർ ആ വഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു. വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയോട് അടുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദേ, ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലായെന്ന പോലെ നന്ദി സൂചകമായി അതൊന്നും മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. എന്തോ നുണഞ്ഞിറക്കും പോലെ അത് വായ് പൊളിച്ചടച്ച് ശബ്ദിച്ചു, പ്രാർത്ഥിച്ചു. അത് രണ്ടു പ്രാവശ്യം ചാടാൻ ആഞ്ഞു. വള്ളം അങ്ങകലെയായി. ഒന്നുകൂടെ പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. അയ്യോ, അത് വള്ളക്കാരൻ വിളിച്ചതല്ല, ആ ശ്വാനൻ്റെ ശബ്ദമായിരുന്നു. അയ്യോ, പരീക്ഷണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോദനം അങ്ങ് കാറ്റിൽ ലയിച്ചു. വീണ്ടും അലകളുടെ ഒടുങ്ങാത്ത ശബ്ദം. ആരും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. ആ നിലയ്ക്ക് പട്ടി വള്ളം മറയും വരെ നിന്നു. ലോകത്തോട് അന്ത്യയാത്ര പറയും പോലെ മുറുമുറുത്തുകൊണ്ടത് പുരപ്പുറത്തു കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്നത് പറയുകയാവാം. കുറേ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധുമൃഗം മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളകിക്കളിച്ച് ഒരു നീർക്കോലി പാഞ്ഞടുത്തു. നായ് ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കോലി അകത്തേക്കിഴഞ്ഞു. പട്ടി ആ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് എത്തി നോക്കി. ക്രൂരനായി തീർന്ന അത് കുരച്ചു തുടങ്ങി. പിന്നീടും നായ് പിറുപിറുത്തു. ജീവഭയവും വിശപ്പും അതിൽ നിറഞ്ഞിരുന്നു. ഏതു ഭാഷക്കാരനും ഏത് ചൊവ്വാഗ്രഹവാസിക്കും ആശയം മനസ്സിലാകും. അത്ര സർവവിദിതമായ ഭാഷ. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടിയുലയുന്നു. രണ്ടു പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതെ ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. പട്ടി എവിടെയാ കുരയ്ക്കുന്നേ? ഇവിടെ നാളും മാറിയില്ലേ? പടച്ചഴി വാഴയുടെ ചുവട്ടിൽ വൈക്കോൽ, തേങ്ങ, വാഴക്കുല ഇവ കൊണ്ട് നിറഞ്ഞ ഒരു വള്ളമടുത്തു. പട്ടി വള്ളക്കാരുടെ നേരെ തിരിഞ്ഞു നിന്ന് കുര തുടങ്ങി. കോപിഷ്ഠനായി വാലുയർത്തിക്കൊണ്ട് ജലത്തിനധികെ നിന്ന് കുരച്ചു തുടങ്ങി. വള്ളക്കാരിലൊരുവൻ വാഴയിൽ കയറി. കൂവേ, പട്ടി ചാടുമെന്നാ തോന്നുന്നേ. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാഴയിൽ കയറിയവൻ ഉരുണ്ടു പിടിച്ചു വെള്ളത്തിൽ വീണു. മറ്റേയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുരച്ചു. കള്ളന്മാർ കുലയെല്ലാം വെട്ടി. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാർ കുരയ്ക്കുന്ന പട്ടിയോടവർ പറഞ്ഞു. പിന്നീടവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്കു കയറി. അവൻ്റെ കാലിൽ പട്ടി കടിയും കൂടി. ഒരു വാ നിറയെ മാംസം ആ പട്ടിക്കു കിട്ടി. അയാൾ അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്നയാൾ കഴുക്കോൽ വെച്ച് പട്ടിയുടെ പള്ളയ്ക്കൊരടിയടി.

0: മ്യാവ് മ്യാവ് മ്യാവ്. സ്വരം ക്രമേണ താണു. വെറും അശക്തമായ മൂളലിൽ പരി അവസാനിച്ചു. പട്ടി കടിയേറ്റയാൾ വള്ളത്തിൽ കിടന്നു കരഞ്ഞു. മിണ്ടാതിരിയടാ വല്ലോരും എന്ന് മറ്റയാൾ സമാധാനം പറഞ്ഞു. അവർ അങ്ങു പോയി. ഒട്ടധികം നേരം കഴിഞ്ഞ് പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പമകലാൻ അത് തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടുപ്പിച്ച് തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. ഠേ ഒരടി. പട്ടിയെ കാണുവാനില്ല. ഒന്ന് കുതിച്ചു താണിട്ട് പശു അങ്ങകന്നൊഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതൊന്നും കേൾപ്പാനില്ല. അവിടെ മുഖ്യ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മൂങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചീഞ്ഞ ശവശരീരങ്ങൾ ആ ജലനിരപ്പിൽ അവിടിവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലതിലിരുന്ന് കൊത്തി തിന്നുന്നുമുണ്ട്. അതിൻ്റെ സ്വൈര്യതയെ ഒരു ശബ്ദവും വഞ്ചിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്തു വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ജലനിരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനൻ്റെ ഗൃഹത്തെ മരണം വരെ ആ സ്വാമി ഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവനുവേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതല പിടിക്കുന്നതുവരെ ജലത്തിനു മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തി തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കൊട്ടിലിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചും മറിച്ചും ഇട്ടു നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയിരുന്നതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂട.
1: തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം അഭിരാമി എം ബി. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാവാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: ഇന്ന് അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

പുളർത്തിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും നെയ്വിളക്കിൻ പ്രഭകളിൽ തുളത്തിപ്പൂ ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ മധുര മധുരം ഒരു നിറപൊലി നുക

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: This is Ranjani Haridas and I have some exciting news for you if you are a student. St. Teresa's College along with Mahatma Gandhi University and Leeds Beckett University is presenting Kerala's first ever dual degree program in journalism and mass communication. Students in their first year will study at St. Teresa's College Ernakulam and their second year of studies will be completed at Leeds Beckett University, UK. On successful completion, the students will receive 2 degrees, an

മൂഷിക വാഗന മോദക പ്രിയ മഹാകാവ്യ നാടകാതിപ്രിയ മൂഷിക വാഗന മോദക പ്രിയ മഹാഗണപതിം മനസാ സ്മരാമി വസിഷ്ഠ വാമദേവ.

ഗമഗാമരി സരിഗമഹാഗണപതി. പരിസരി സ നിനിപമ സരിഗമഹാഗണപതി. നിത്ത നിപ്പ നിപ്പം മാറി സരി സമസപ സനി മഹാഗണപതി. നിത്തരി സനിതരി സരി സരി ഗമ ഗമരി സരി സരി സ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ നിപ ന

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ഡോക്ടർ സ്വാതി വർമ്മ, PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്? കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്ക അർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സായി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ്സായി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയ ഫീസ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വെബ്സൈറ്റ് മുഖേനയോ, ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്

0: ദിവസമായി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാവർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹരാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90. എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ഇപ്പോൾ കേൾക്കാം എഴുത്തും എഴുത്തുകാരനും വായനയും.
1: ഹായ്, ഹലോ, നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എഴുത്തും എഴുത്തുകാരനും വായനയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് CS, എറണാകുളം ജില്ലയിലെ കോതങ്കലം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അഭിമനാനന്ദം, നിത്യാവൻ എന്നീ നോവലുകളുടെ എഴുത്തുകാരനാണ്. ഞാൻ എഴുത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം മുതൽ എഴുതുമായിരുന്നു. ഒരു 3-ലോ 4-ലോ പഠിക്കുമ്പോൾ അന്ന് എഴുതിക്കൊണ്ടിരുന്ന ഭയങ്കര ലൈറ്റായിട്ടുള്ള ചെറുകഥകളൊക്കെ ആയിരുന്നു, നമ്മുടെ ഈ ബാലരമ കളിക്കൊടുക്ക അതിലേക്ക് വരുന്ന പോലത്തെ. അതെങ്ങനെയാണ് എഴുതിയെന്ന് ചോദിച്ചാൽ അതെനിക്കും അറിയില്ല, ഒരു അന്ന് എഴുതി പോയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനും ചേച്ചിയുണ്ട്, ഇവർക്കത് ഭയങ്കര കാര്യം, എനിക്ക് കുഞ്ഞെഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബുക്കിൻ്റെ ബാക്കിലേക്ക് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇവർ തന്നെ അന്ന് കുറേ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഒരു ബുക്കിൻ്റെ രീതിയിലേക്ക് അത് ക്രിയേറ്റ് ചെയ്ത് തന്ന്, ഇനി ഇത് ഇതിൽ നിന്ന് എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞെന്ന്, അങ്ങനെ ഒരു പ്രോത്സാഹനം എനിക്ക് അവരിൽ നിന്നാണ് ഫസ്റ്റ് ടൈം കിട്ടുന്നത്. ആളുടെ പേര് സന്ദീപ് അഞ്ജലി എന്ന് പറഞ്ഞൊരു ചേട്ടനും ചേച്ചിയാണ്. അപ്പോൾ അന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായി, ഓക്കെ, ഇതിന് ഇത്ര സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കഴിവെല്ലാം അംഗീകരിക്കുന്നു എന്നുള്ള സാധനം വന്നപ്പോൾ. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ രണ്ടാമത് എഴുത്തിലേക്ക് വീണ്ടും വരുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അന്ന് ഇതുപോലെ എന്താ പറയുക, കുഞ്ഞു എഴുത്തുണ്ടെങ്കിൽ പോലും ഒരു പ്രോപ്പർ വലിയ കഥ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ലിയോ എന്ന് പറയും, അവന് മിമിക്രിയൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ചെറുപ്പം മുതലേ. അപ്പോൾ അന്ന് ഞങ്ങൾ സ്കൂളിൽ ആനുവൽ ഡേക്ക് അവന് മിമിക്രി ചെയ്യണമെന്നൊരു താല്പര്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനാണ് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി കേസ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനന്ന് പഠിച്ച CBC സ്കൂളിലാണ്. അപ്പോൾ അന്ന് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയിട്ട് ഇത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കണ്ടേ മാം, ഇങ്ങനെ ഒരു അവന് മിമിക്രി ചെയ്യണം പരിപാടിയൊക്കെ. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു നല്ലത് കൊണ്ടായിരിക്കാം അത് മാം അപ്പോൾ തന്നെ കേട്ട് റിജക്റ്റ് ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല, അവന് ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പായിട്ടൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം ഞാൻ പോയി ചോദിച്ചിട്ട് അവൻ അവസരം നഷ്ടപ്പെട്ടോ, ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഹേർട്ടായി. അപ്പോൾ അവന് മിമിക്രി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഫുൾ ലെങ്ത് സ്കിറ്റ് പോലെ ഒരു പരിപാടി, കുറച്ച് സീരിയസ് സ്റ്റോറി ആദ്യമായിട്ട് എഴുതുന്നത്. അത് ഞാൻ അന്ന് എഴുതി എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ വിളിച്ച് ഒരു ചെറിയ പ്രോഗ്രാം പോലെ സ്കിറ്റ് ചെയ്തു. അത് റിഹേഴ്സലൊക്കെ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു, എല്ലാവരുടെയും കയ്യടിയും പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആനുവലിലേക്ക് സ്റ്റേജിൽ കയറിയപ്പോൾ അതൊന്നും പാളി എന്നുള്ള സത്യമാണ്, അതിൻ്റെ CD പോലെ അന്ന് ഇറങ്ങിയിട്ടില്ല. സോ അത് കഴിഞ്ഞ് പിന്നെ ഞാനത് വിട്ട്, എഴുത്ത് കാര്യങ്ങളൊന്നും അങ്ങനെ മുന്നോട്ടുണ്ടായില്ല. കഥകൾ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ എഴുത്തുന്ന രീതിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2018 എൻ്റെ വീടിൻ്റെ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് വരുന്നത്. അത് ഷാഫി സാറിൻ്റെ ഒരു പഴയ ബോംബ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ബിബിൻ ജോർജൊക്കെ അഭിനയിച്ച. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് സിനിമയോട് അന്നേ ചെറിയ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരനെ ലിബിൻ്റെ ഒപ്പം ഞാൻ അവിടെ ചെന്നാണ് ഫസ്റ്റ് ടൈം. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് ഈ ഷൂട്ടിംഗ് കാണുമ്പോഴും നമുക്കിത് ഒരാൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു കാര്യം ഇതിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചത്, അഖിൽ സൂര്യ എന്ന് പറഞ്ഞൊരു വ്യക്തി. ഞാൻ വിചാരിച്ചത് ആളും സിനിമാക്കാരനായിരിക്കും, ആളെ കണ്ടാലും അതുപോലെയൊക്കെ തന്നെയാണ് മുടിയൊക്കെ വളർത്തി വേറൊരു ലുക്കിൽ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചു, ചേട്ടാ എൻ്റെ ഒരു അമലിൽ നിന്നാണ്, എനിക്ക് സിനിമയെ കാണാൻ താല്പര്യമുണ്ട്, കഥകളൊക്കെ കയ്യിലുണ്ട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോയെന്ന് ചോദിച്ചു. എപ്പോഴാണ് പുള്ളി പറയുന്നത് നീ കഥ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു ഹൊറർ സബ്ജക്റ്റ് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ആളുടെ അടുത്ത് പറയാണ്. ആൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു, പറഞ്ഞു നീ ഇത് സ്ക്രിപ്റ്റാക്കി എഴുത്, അന്ന് എനിക്ക് സ്ക്രിപ്റ്റ് എന്താണെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല എഴുതാൻ, കുഴപ്പം നിനക്ക് അറിയാവുന്ന പോലെ നീ എഴുത്, നമുക്ക് സിനിമയാക്കാം എന്ന് പറഞ്ഞ ആളൊരു പ്രചോദനം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പോയി 10 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഒരു 250 പേജോളം ഉണ്ടായിരുന്നു അത്. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷം, ഇവൻ സിനിമയ്ക്ക് കാണാമാണ്, മകൻ എഴുത്തുകാരനാകാൻ പോവാണ്. നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി അഖിൽ സൂര്യയുടെ അടുത്ത് ചെന്നു, ആൾ വായിച്ചു, ആൾക്ക് വർക്കായി. പക്ഷേ എന്തുകൊണ്ടോ മുന്നോട്ട് അതധികം പോകാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെ ആൾ ത്രൂ ആണ് ഞാൻ അടുത്ത ആളിലേക്ക് എത്തുന്നത്, ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക്. ആളും സിനിമക്കാരനാണെന്ന് തന്നെയാണ് പറയുന്നത്, എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെയാണ് പറഞ്ഞത്.

അപ്പോൾ ആളുടെ കുറേ കറക്ഷൻസ് വെച്ച് വീണ്ടും ഞാൻ തിരുത്തി എഴുതിക്കൊണ്ടിരുന്നു. ഒരു 3-4 വർഷം സിനിമ ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വെച്ച് എന്നെ മുന്നോട്ട് പോയി. പക്ഷേ സിനിമ നടന്നില്ല. പിന്നെയാണ് മനസ്സിലായത് എന്നെപ്പോലെ തന്നെ സിനിമയിൽ കയറാൻ ആഗ്രഹിച്ച 2 വ്യക്തികൾ മാത്രമായിരുന്നു അവരെന്നുള്ളത്. പക്ഷെ അവർ കാരണം ഒരു ഗുണം കിട്ടിയത്, എൻ്റെ ഉള്ളിൽ എവിടെയോ മറഞ്ഞു കിടന്ന എഴുത്ത് എനിക്കൊന്ന് തിരിച്ച് ഒരു പൊടി തൊട്ടി എടുക്കാൻ പറ്റി. ഇതിൻ്റെ അടക്കം തന്നെ ഞാൻ വേറെ പല സ്ക്രിപ്റ്റുകളും എഴുതി വെച്ചിരുന്നു സിനിമയ്ക്ക് വേണ്ടി തന്നെ. അങ്ങനെയാണ് 2019 അഭിയനുവാനന്ദം എന്ന പേരിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർക്ക് വേണ്ടി ഞാനൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അന്നും ഈ പറഞ്ഞ പോലെ തന്നെ ചില സാഹചര്യങ്ങളുണ്ട്, അതും സിനിമയായില്ല. പിന്നെ കൊറോണ ഒക്കെ വന്നപ്പോൾ അത് പയ്യെ മുങ്ങിപ്പോയി. ഞാനും അത് മാറ്റി വെച്ചു പയ്യെ. ഇതിനിടയ്ക്ക് വേറെ പല കഥകളും എഴുതി വെച്ചു, ഒന്നും പുറലോകം കണ്ടില്ല. അങ്ങനെ പ്രതീക്ഷ പയ്യെ പയ്യെ മനസ്സിൽ ചോർന്നു വന്നപ്പോഴാണ് ഞാൻ ഒരു ജോലിക്ക് കയറാം എന്ന രീതിയിൽ തന്നെ ജോലിക്ക് കയറിയത്. ജോലിക്ക് കയറിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് 9-to-6 ജോബ്. ഒരു ഓഫീസിൽ ഒരു മുറിക്കകത്തിരുന്ന് വർക്ക് ചെയ്യുക. പക്ഷേ ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ പോയി വിടുകയും ചെയ്തു. അപ്പം അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി പയ്യെ പയ്യെ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ എൻ്റെ ടാലൻ്റൊക്കെ പയ്യെ പയ്യെ ഞാൻ തന്നെ മറന്ന് റോബോട്ടിക് ലൈഫ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോസ്റ്റൽ ലൈഫിലെ ലോൺലിനെസ് എന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് വീണ്ടും വായനയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത്. വായന ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഫ്കോഴ്സ് മിക്ക മലയാളി ചെറുപ്പക്കാരെ പോലെ തന്നെ ആദ്യം നമ്മൾ തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു ബാലരമ കളിക്കൊടുക്കുക, അങ്ങനെയായിരുന്നു. അത് വായിച്ച് വായിച്ചാണ് പിന്നെ നമ്മൾ പയ്യെ പയ്യെ നോവല് ബുക്ക്സ് അതിലേക്ക് എത്തുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ആദ്യമായിട്ടൊരു ഒരു ബുക്ക് വായിച്ച് ഒറ്റയിരുമ തീർത്തത് ആൽക്കമിസ്റ്റ് ആയിരുന്നു, പൗലോ കൊയ്ലോടെ. അപ്പോൾ അത് വായിച്ച് തീർന്നപ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി ഉണ്ട് എനിക്ക്. ഓക്കെ, ഇത് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, ഞാനൊരു ബുക്ക് വായിച്ച് തീർത്തു എന്നുള്ളൊരു ഒരു സംതൃപ്തി ഉണ്ട്. അത് വായനക്കാർക്ക് മാത്രം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെനിക്ക് വീണ്ടും വീണ്ടും വായിക്കാനൊരു പ്രചോദനമായി. അങ്ങനെ കോളേജ് ലൈബ്രറിയിൽ നിന്നും പല സ്ഥലത്തുനിന്നും ബുക്ക് പയ്യങ്ങുന്ന പണ്ട് വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് കയറിയപ്പോഴാണെങ്കിൽ പോലും പിന്നെ അത് ബ്രേക്കായി. വീണ്ടും ആ ഹോസ്റ്റൽ ലൈഫിൽ ലോൺലിനെസ്സിലാണ് വീണ്ടും വായനയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ വായന തുടങ്ങാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്ത ബുക്കുകളാണ് പുതുതലമുറയുടെ ഏറ്റവും ഭയങ്കര പേരുകേട്ട ബുക്കുകളായ റാം കെയർ ഓഫ് ആനന്ദി ഒക്കെ. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ, എനിക്കറിയാം, അഖിലേട്ടനറിയാം. അപ്പം ആ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് വളരെ വളരെ സിമ്പിൾ ലാംഗ്വേജാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള, ആർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ചെറിയ കുഞ്ഞു കഥ. അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരു ബുക്ക് എഴുതിക്കൂടാ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കഥകൾ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന കഥകൾ ഒരു ബുക്കിലേക്ക് മാറ്റിക്കൂടാ? അപ്പോഴും ഒരു ബുക്ക് എഴുതുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മുമ്പിലേക്ക് ഒന്നും എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഓഫീസ് ജോബിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവണം, മനസ്സിലുള്ള സിനിമ എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ചെറിയ ആഗ്രഹം ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2019 എഴുതിയ അഭിയനുവാനന്ദം എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് നോവലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം, അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു ജോണർ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഫിക്ഷൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന റൊമാൻറ്റിക് ഫിക്ഷനും ആ ഒരു ഒറ്റ കഥ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത്, അതായത് ഈ ഹോസ്റ്റൽ ലൈഫിൽ നിന്നടക്കം നിർത്തി വീണ്ടും വീട്ടിൽ പോയിട്ട് വന്ന രീതിയിലേക്ക് ആക്കിയായിരുന്നു. വീട്ടെന്ന് പറയുമ്പോൾ കോതമൂരാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നൊരു 40-50 കിലോമീറ്റർ ഉണ്ട്. ഡെയിലി ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ ബൈക്ക് ഓടിച്ച് ഒരു ഓഫീസിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഹോസ്റ്റൽ ലൈഫ് അത്രയും എടുത്തായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ തന്നെ വൈകിട്ട് 2 മണിക്കൂർ വീട്ടിൽ വണ്ടി ഓടിച്ച് വന്നിട്ട് നൈറ്റ് ഇരുന്ന് ഞാൻ എഴുതും, ലാപ്പിൽ ടൈപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, അഭിമാനന്ദം ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ 1 ആഴ്ച എടുത്തെങ്കിൽ പോലും അത് ബുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് ഒരു 1 മന്ത് വേണ്ടി വന്നു. കാരണം എന്നും വൈകിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ എനിക്ക് എഴുതാൻ സമയം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത് ഇനി എന്ത് പ്രൊസീഡ് ആണോ എനിക്കറിയില്ല, ഇതെങ്ങനെ ബുക്കാക്കണം ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തു യൂട്യൂബിലും ഗൂഗിളിലൊക്കെ. അപ്പോഴാണ് മനസ്സിലായത് നമുക്കൊരു പബ്ലിക്കേഷൻ ജസ്റ്റ് അപ്രോച്ച് ചെയ്ത് നോക്കാം, അവരെന്താ പറയണമെന്ന് അറിയില്ല എന്ന രീതിയിൽ. ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം അപ്രോച്ച് ചെയ്യുന്ന പബ്ലിക്കേഷനാണ് മാൻകൈൻഡ്, എൻ്റെ ആദ്യത്തെ ബുക്കിൻ്റെ പബ്ലിഷേഴ്സ്. ഞാൻ അവരെ വിളിച്ചു, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, എനിക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതയച്ചു തരൂ, കഥ അയച്ചു തരൂ, മെയിൽ തുറ അയച്ചു വായിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിൽ തുറേൻ്റെ PDF അയച്ചു കൊടുക്കുന്നു. കറക്റ്റ് 1 ആഴ്ചയ്ക്ക് ശേഷം അവരിത് നമുക്ക് ബുക്കാക്കാം എന്നൊരു ഉറപ്പ് എനിക്ക് ഇങ്ങോട്ടേക്ക് നൽകി. അപ്പോഴും ഞാനൊരു ബുക്ക് എഴുതാൻ പോവുകയാണ്, ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ വളരെ ലാഘവത്തോടെയാണ് ഞാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ബുക്കിൻ്റെ എടുത്ത് കാര്യങ്ങളൊക്കെ. അങ്ങനെ 1 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബുക്ക് ആക്കാമെന്ന് പറയുന്നു. ദെൻ അതിൻ്റെ അടുത്ത കടമ്പയായിട്ട് അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നു. ഒരു അധികം വൈകാതെ തന്നെ ഒരു 4 മാസം, ഞാൻ ഡിസംബറിലാണ് എഗ്രിമെൻറ്റ് വെച്ചത്, ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്കോടുകൂടിയാണ് പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ബുക്ക് പയ്യെ റിലീസായി. പിന്നെ എന്താ നടന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഒരു സ്വപ്നത്തിൽ ജീവിക്കുന്ന പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എനിക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഇത്രയും സ്വീകാര്യതയുണ്ട്, ഇത്ര ആളുകൾ ഒരു വായനയുടെ ലോകത്തേക്ക് പുതുതലമുറ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊരു എനിക്ക് തന്നെ മനസ്സിലാവുന്ന എൻ്റെ ബുക്ക് ഇറങ്ങിയപ്പോഴാണ്.

കാരണം കുറേ അധികം മെസ്സേജസ് വരുന്നു, കുറേ അധികം ആൾക്കാർ നമ്മളോട് പറയുന്നു ബുക്കിനെ പറ്റി. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് എങ്കിൽ പോലും കുറേ ആളുകളുടെ റെസ്പോൺസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരു അധികം വൈകാതെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്ക് കുറേ ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ബുക്ക് കുറേ ആളുകളിലേക്ക് എത്തി. അങ്ങനെ പയ്യെ പയ്യെ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങുന്നു, ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്താണ് സ്വപ്നം കാണുന്നത്, ആ രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറുന്നുണ്ടോയെന്നൊരു ഒരു ഒരു ഇത് വന്നു. അപ്പോൾ ഒരു ധൈര്യമായി, ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഓഫീസ് ജോബ് വേണ്ട, നമുക്കിനി എഴുത്തിലേക്ക് എന്നെ രണ്ടും കൽപ്പിച്ചിരിക്കാം എന്നൊരു ധൈര്യം എവിടെ നിന്നോ കിട്ടി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സാലറി ഉണ്ടായിട്ട് പോലും ആ ജോബ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് രണ്ടും കൽപ്പിച്ച് എഴുത്തിലേക്ക് തന്നെ ഇരുന്നത്. ദെൻ ആദ്യത്തെ ബുക്കിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എനിക്ക് വീണ്ടും ബുക്കുകൾ എഴുതാൻ ഭയങ്കര പ്രചോദനമായി. അങ്ങനെ വീട്ടിൽ ഞാൻ എന്താ പറയുക, ജോബ് റിസൈൻ ചെയ്തിട്ട് 2 മാസമൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നു. കാരണം അങ്ങനെയാണല്ലോ, നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി. പിന്നെ വീണ്ടും ഒരു എഴുത്തിലേക്ക് ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇനി പടുത്തത് എന്ത് കഥ എഴുതും. കാരണം ആദ്യമായിട്ട് എഴുതിയ കഥ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ഫിക്ഷനാണ്, അപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ആദ്യത്തെ ഓഡിയൻസ് അവർ തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കഥ ഇനി എഴുതുവാണെങ്കിലും എനിക്ക് വീണ്ടും സ്വീകാര്യത കിട്ടും. പക്ഷേ അന്നേരം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് സംശയം, ഒരേ രീതിയിലുള്ള കഥകൾ തന്നെ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ മാത്രമല്ല അല്ലാത്തൊരു ജോണറും പറ്റും എന്ന് തെളിയിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഒരു സൈഫൈ ജോണറിൻ്റെ ഒരു കഥ എൻ്റെ മനസ്സിലുണ്ട്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഒരു 10-20 പേജിൽ എഴുതിയൊരു സബ്ജക്റ്റായിരുന്നു നിത്യാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് എനിക്കൊരു ബുക്ക് എഴുതിക്കൂടാ, കാരണം അത് കുറേ ഉണ്ട് അതിൻ്റെ ലെങ്ത് ആ കഥയുടെ. അപ്പോൾ എന്നാൽ അത് ബുക്കാക്കി നോക്കാമെന്ന് പറഞ്ഞ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 7-8 ദിവസം കൊണ്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു 120 പേജോളം ഉണ്ടായിരുന്നത്. അങ്ങനെ അത് എറണാകുളത്തുള്ള പുതിയ പബ്ലിഷേഴ്സിനെ അവരെനിക്ക് ഇങ്ങോട്ടേക്കാണ് അപ്രോച്ച് ചെയ്ത് ഒരു ബുക്ക് തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ആ ബുക്ക് കൊടുക്കുന്നു. അതും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ എനിക്ക് 4-ാമത്തെ പതിപ്പം കണ്ട് 2 മാസത്തിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ആളുകൾ പയ്യെ സ്വീകരിച്ചു. എനിക്ക് ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം റൊമാൻറ്റിക് ഫിക്ഷനിൽ നിന്ന് മാറി ഒരു ഒരു സൈഫൈ ജോണറിലേക്ക് പോകുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അവർ നമ്മളെ സ്വീകരിക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ആ ബുക്കിനുള്ള റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ ചെയ്യണം, ഒരു സിനിമ സംവിധായകനാവണം എന്നുള്ളത് ഭയങ്കര അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഒരു പരിധിവരെ ഈ വായന മുന്നോട്ട് കൊണ്ടുപോകാനും എന്നെ ആ ഒരു ആഗ്രഹം സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ഈ സച്ചി എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ട്, ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതിന് ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള സംവിധാനം തന്നെയാണ്. 2 സിനിമ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഭയങ്കര കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു, അയ്യപ്പനും കോശിയും അനാർക്കിലൊക്കെ. അപ്പോൾ അദ്ദേഹം നല്ല വായനാശീലമുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വായിച്ചാൽ നല്ല നല്ല കഥകൾ നമുക്ക് തന്നെ എഴുതാൻ പറ്റും, നല്ലൊരു വാക്കിൽ നല്ലൊരു ശൈലി വരും എന്നൊക്കെ ഒരു ഞാൻ പറഞ്ഞു കേട്ടതുകൊണ്ട് തന്നെ അങ്ങനെയും കൂടി എനിക്ക് വായന മുന്നോട്ട് കൊണ്ടുവരാനൊരു പ്രചോദനമായിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതലും വായിക്കുന്നത് ഫിക്ഷൻസാണ്. കാരണം ഫിക്ഷൻസ് വായിക്കുമ്പോൾ അത് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഉള്ളിൽ തന്നെ അതൊരു ഒരു സിനിമയായിട്ട് കാണാൻ പറ്റും. കാരണം ആ സിനിമയുടെ സംവിധായകനും മ്യൂസിക് ഡയറക്ടറും എഡിറ്ററും ക്യാമറമാനും എല്ലാം നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അധികം വായിക്കുന്ന ഫിക്ഷൻസ് തന്നെയായിരുന്നു. ഫിക്ഷൻസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ മെലൂഹ എന്ന് പറയും, അമീഷ് എന്ന റൈറ്ററുടെ മെലൂഹ ട്രയോളജി. കാരണം അത്രത്തോളം എന്നെ ഭയങ്കരമായിട്ട് ഒറ്റ സ്ട്രെച്ചിനിരുത്തി വായിപ്പിച്ച വേറെ ബുക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആ ലോകത്തേക്ക് അത്രയും വീണ് പോയിട്ടുണ്ട് മെലൂഹയിലേക്ക്. അത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സിനിമയാക്കി അല്ല സിനിമയല്ലെങ്കിൽ അതൊരു ഒരു എന്താ വെബ് സീരീസൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ ലെവൽ ഒരു പരിപാടിയായിരിക്കും. അതങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഭയങ്കര മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയോട് താല്പര്യമുള്ള കാരണം ഞാൻ ഈ ബുക്കിൻ്റെ എഴുത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യായിരുന്നു, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് 2020 അന്ന് ചെയ്തൊരു ചെറിയ ഷോർട്ട് ഫിലിമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ അവനാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നെഫിൻ എന്ന് പറഞ്ഞ് അവൻ ഈ ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അറിയാവുന്ന പോലൊരു ചെറിയ ഷോർട്ട് ഫിലിം ഞാൻ എഴുതി സംവിധാനം ചെയ്തു. അത് ഇപ്പം കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ. പക്ഷെ അന്ന് നമ്മൾ എടുത്തപ്പോൾ എൻ്റെ മനസ്സിലത് ബാഹുബലിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് ബാഹുബലിയല്ല, അനേകൾക്കൊത്ത് വന്നിട്ടില്ലാന്ന് മനസ്സിലാവും. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഒരു അന്ന് കിട്ടിയ ഒരു ഒരു സന്തോഷമുണ്ട്, ഒരു നമ്മുടെ ഉള്ളിലൊരു കഥ വിഷ്വലൈസ് ചെയ്ത് ഇറക്കി ആളുകൾ അന്ന് നല്ലത് പറഞ്ഞു. അന്ന് വളരെ കുറച്ച് വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എത്ര 4,000 പേരെ 5,000 പേരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അന്ന് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണത്. അന്ന് അത് അത്രയും പേര് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രചോദനമായി. അങ്ങനെ രണ്ടാമത് ജോഷുവ എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്നു, അതൊരു 10,000 രൂപ ബഡ്ജറ്റിൽ ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സൊക്കെ കൂടി ഷൂട്ട് ചെയ്ത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വർക്കാവുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. എന്താ പറയുക, നമ്മുടെ ഈ ക്രിസ്റ്റഫർ നോളൻ ടൈപ്പൊക്കെ അങ്ങനത്തെ കുറച്ച് കിളികൂണ ടൈപ്പ് സാധനമായിരുന്നു. ഈ MNOD ജോഷുവ എന്ന രണ്ട് ഷോർട്ട് ഫിലിമിൻ്റെ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങൾ നിത്യാമൻ എന്ന ബുക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടേ ഉള്ള കഥകളൊക്കെ തന്നെയാണ് ഇനി ഇപ്പോഴും റീപോളിഷ് ചെയ്ത് ഇറക്കിയിട്ടുള്ളൂ. ഇതുവരെ പുതിയ കഥകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ ബുക്കിലേക്ക്.

കഴിഞ്ഞും പിന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരു കാപ്പി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, കായൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണ് റാഹേലിന്റെ പ്രണയഗാഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 45 മിനിറ്റ് വരാൻ പാകത്തിന്. അതാണ് ഞങ്ങൾ പ്രോപ്പർ ഒരു സിനിമ രീതി തന്നെ ചെയ്ത ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ആരോമിൽ, അവൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി അവൻ എവിടെ നോക്കിയോ പൈസ കടമെടുത്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. എത്ര 70,000-80,000 അടുത്ത് ബഡ്ജറ്റ് വന്നിട്ട് 10-12 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് 45 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം സിനിമ രീതി തന്നെ. അപ്പോൾ അത് ഇപ്പോഴാണെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ള ധൈര്യമില്ല, കാരണം അന്ന് നമുക്ക് ഒരു ഒരു ഒരു ചോരത്തളപ്പിൻ്റെ കീഴിലങ്ങ് ചെയ്തു പോകുന്നതാണ്. അത്രയും രൂപ ഇറക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ തിരിച്ച് കിട്ടുമോ, 45 മിനിറ്റും ഉണ്ട്, 10 ദിവസം ഷൂട്ട് ചെയ്യുമോ ഒന്നും നമുക്കന്ന് ഓർമ്മ അറിയില്ല. ആ ഫ്ലോയിലങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിന് ചെറിയ ഷോർട്ട് ഫിലിമാക്കി എഴുതാൻ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ കൂട്ടുകാരനാണ് പറഞ്ഞത് നീ ഇത് ഒരു പാട്ട് ചെയ്യാനുള്ള സ്കോപ്പിനകത്തുണ്ടെങ്കിൽ അവൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പാട്ടല്ല, 3 പാട്ടാടിയാൻ്റെ രീതിയിൽ ഞാൻ അത് മാറ്റിക്കൊടുത്തു. അപ്പോൾ അതിറങ്ങിയിട്ട് അത്യാവശ്യം 200,000-ഒക്കെ മേളിൽ വ്യൂസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടി. കുറേ നല്ല റെസ്പോൺസ് നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പോലെ ആളുകളിലേക്ക് ആ ഷോർട്ട് ഫിലിം എത്തിയിട്ടില്ല. നമ്മുടെ മെയിൻ ലക്ഷ്യം സിനിമ ആയതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തുമോ, എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സിനിമയിലേക്ക് കയറാം എന്ന രീതിയിലായിരുന്നു ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല. അങ്ങനെ ഇപ്പോഴും ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പുതിയത്, പക്ഷേ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. കാരണം അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ കൂടെ ഇല്ല, എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞുപോയി, പല ജോലി ആവശ്യത്തിന്, ജീവിത സാഹചര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കുറേ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൽദോ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവനാണ് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളാണീ കൊണ്ടുപോകണമെന്ന് പറയാം. ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ നീ ഡൗണാവല്ലേ, നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് ആണെങ്കിൽ ഈ ബുക്ക് വരെ നമുക്കൊരു പ്രചോദനമാകുന്ന എൽദോ, ലിസ്ബോ ഇവരൊക്കെ ആണെങ്കിൽ പറയാം എൻ്റെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ എൻ്റെ ബുക്കിലെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുമുണ്ട്. അഭിമാനത്തിലെ വായിച്ചവരുടെയൊക്കെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് ആൻ്റപ്പനും രഞ്ജിത്തും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ആദ്യത്തെ ബുക്കിൻ്റെ കേസിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നടന്ന കഥയാണോ ആ ഒരു റൊമാൻസ് കാലഘട്ടം? അപ്പോൾ അത് ഈ എന്താ പറയുക, ഒരു അതിൽ പ്ലസ് ടു കാലഘട്ടം ഒരു പരിധി വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കഥയാണെന്ന് ഞാൻ പറയാം. അതിലെ ഒരു ട്യൂഷൻ ക്ലാസ്സും അഭിരാമിയുടെ ആ ഒരു ക്യാരക്ടറും അതൊക്കെ ഒരു 80% നമ്മുടെ ലൈഫിൽ ഒരു മേരി പ്രേം സിനിമയിലെ മേരി പോലെ ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അതെൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഭിമാനാനന്ദം എഴുതിയെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ എഴുതുമ്പോൾ ശരിക്കും ഒരു പ്രോപ്പർ കഥ ഒരിക്കലും എൻ്റെ ഉണ്ടാവാറില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ അഭിമാനാനന്ദം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ എൻ്റെ ആദ്യം മനസ്സിലുണ്ടായിരുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ പ്ലസ് ടു കോളേജ് കാലഘട്ടത്തിൽ പ്രണയം, അത്ര എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇത് എഴുതി തുടങ്ങുമ്പോൾ ഒരു നോർമൽ ലവ് സ്റ്റോറി എന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എഴുതി വരുംതോറും ഇത് വളരാൻ തുടങ്ങി കഥ. ഒരു ഒരു എഴുത്തുകാരൻ്റെ പരിധി വിട്ടി കഥ വേറെ രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ റോംകോം രീതി പോയിക്കൊണ്ടിരുന്ന കഥ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതൊരു മിസ്റ്ററിയായി, ഹൊറർ വന്നു, വേറൊരു എലമെൻറ്റിലേക്ക് ആ കഥ പോയി. അപ്പോൾ അത് ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് എഴുത്തെന്ന് പറയുമ്പോൾ. കാരണം ഒരു വായനക്കാരനെ പോലെ തന്നെ എഴുതുമ്പോൾ ഞാനും എനിക്ക് ഭയങ്കര ക്യൂരിയസാണ് ഈ കഥയുടെ പോക്ക് എങ്ങോട്ടേക്കാണ്, ഇത് എവിടെ ചെന്ന് അവസാനിക്കും, അത് എഴുതി കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതുന്ന ആ ഒരു പ്രോസസ്സ് വളരെയധികം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. പിന്നെ രണ്ടാമത്തെ ബുക്കാണ് നിത്യാവൻ. അപ്പോൾ നിത്യാവനും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നൊരു കഥ തന്നെയാണ്. ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്നില്ല എന്ന കഥയ്ക്ക്, ഒരു ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് ചെയ്യാൻ വേണ്ടി. എന്നാൽ ഫ്യൂച്ചറിൽ സിനിമ ആക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കഥ ആയിരുന്നില്ല മനസ്സിൽ. അപ്പോൾ രണ്ടാമത്തെ ബുക്ക് എഴുതാൻ ഒരു സാഹചര്യം വന്നപ്പോൾ നിത്യാവൻ തിരഞ്ഞെടുത്തെന്ന് ഈ പറഞ്ഞ പോലെ എനിക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ മാത്രമല്ല വേറൊരു ജോണറും എഴുതാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ അതും എഴുതാനിരുന്നു. അതും ഇതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ കഥ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിക്കാത്ത പല എലമെൻറ്റും കഥയിലേക്ക് കയറി വരുന്നു എഴുത്തിൻ്റെ ഒരു മുന്നോട്ട് പോയപ്പോൾ. ഈ പറയുന്ന ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് പരിപാടിയൊക്കെ കഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി കയറി വന്നു. ഞാൻ വിചാരിച്ചതിലും നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ സാധിച്ചു എന്നാണ് ഭയങ്കര എനിക്ക് സന്തോഷമുള്ള കാര്യം നിത്യാവൻ. അപ്പോൾ നിത്യാവൻ ഈ പറയുന്ന പോലെ അതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചില വെബ് സീരീസുകളുണ്ട്, ഇംഗ്ലീഷ് വെബ് സീരീസ്, സ്ട്രേഞ്ചർ തിങ്സോ ഡാർക്കോ അതുപോലത്തെ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വർക്കാവുന്നൊരു ബുക്കായിരിക്കും. പക്ഷെ അല്ലാത്തപ്പോൾ എൻ്റെ ആദ്യത്തെ ബുക്ക് വായിച്ചവർ ഉണ്ട്, ഈ അഭിമാനാന്തം വായിച്ച ഒരു ഓഡിയൻസ് ഉണ്ട്. അതിൽ എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ ബുക്ക് വർക്കാവില്ല. കാരണം രണ്ടാമത്തെ ബുക്കിൽ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കയറി വരുന്നുണ്ട്. ഈ സൈഫൈയാണെങ്കിലും ടൈം ട്രാവൽ ആണെങ്കിലും ടൈം ലൈൻ ആണെങ്കിലും ഈ സീരീസൊക്കെ കണ്ടുവന്നവർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും നിത്യാവൻ എന്ന് പറയുന്ന ബുക്ക്. അപ്പം അത് വായിച്ചവരൊക്കെ നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട് നമുക്കത് കേൾക്കുമ്പോൾ. അപ്പോൾ എൻ്റെ രണ്ട് ബുക്കുകളും കിട്ടിക്കൊണ്ടിരുന്ന ഫീഡ്ബാക്കുകൾ, ഫസ്റ്റ് ബുക്കിന് പോസിറ്റീവ്സിൻ്റെ ഒപ്പം തന്നെ നെഗറ്റീവ്സും വന്നിരുന്നു. ഒരേ രീതിയിൽ പോസിറ്റീവും നെഗറ്റീവും വന്നൊരു ബുക്കാണ് അഭിമാനാനന്ദം ആദ്യത്തെ ബുക്ക്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നി നെഗറ്റീവ്സ് കണ്ടപ്പോൾ. നമ്മൾ ആദ്യമായിട്ടുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നു. പിന്നെ പോകെ പോകെ ഞാനത് അതായിട്ട് അഡ്ജസ്റ്റായി. കാരണം എപ്പോഴും നല്ലത് തന്നെ ആൾക്കാർ പറഞ്ഞാൽ ശരിയാവില്ല, നെഗറ്റീവ്സ് എന്നാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ, അവർ അവരോട് ഫീഡ്ബാക്ക് കിട്ടിയാലാണ്.

0: പക്ഷെ നിത്യാവനിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. നിത്യാവൻ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിരുന്നു, കാരണം വായിച്ചവർക്കൊക്കെ ആ ബുക്ക് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, കാരണം ഒറ്റ ബുക്കിൽ തീർക്കാൻ പറ്റിയ സബ്ജക്റ്റ് അല്ല. അപ്പോൾ വായിച്ചവരെല്ലാവരും പറയുന്ന ആ സെക്കൻഡ് പാർട്ടെങ്കിലും പെട്ടെന്ന് ഇറക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ബുക്ക് ഫസ്റ്റ് ഇയർ നിത്യാവൻ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് ഉടനെ ഇറക്കും. നിങ്ങൾ വായിച്ചവരുണ്ടെങ്കിൽ വായിക്കാത്തവരിലേക്ക് ബുക്ക് എത്തിക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളാണെങ്കിലും എൻ്റെ രണ്ട് ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. അഭിമാനാനന്ദം, നിത്യാവൻ. ഒരു ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്നൊരു കുറച്ചും കൂടി ഒരു പുതിയ വായനക്കാർക്കായിരിക്കും. കാരണം എൻ്റെ ഒരു എഴുത്തിൻ്റെ ശൈലി അങ്ങനെയാണ്, കടികെട്ടുമായിട്ടുള്ള മലയാള ഭാഷയോ അതൊന്നും എനിക്ക് വഴങ്ങില്ല. സാഹിത്യപരമായിട്ടുള്ള അത്രയും ഉള്ള ഒരു എഴുത്തായിരിക്കില്ല എൻ്റെ. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു എഴുത്താണ് എൻ്റെ എഴുത്തിലേക്ക് കടന്നു വരാറ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു എഴുത്തായിരിക്കും, നിരാശപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാ വായനക്കാരൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ ബുക്കുകൾ എഴുതാൻ എനിക്ക് ഒരു പ്രചോദനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇനിയും ബുക്കുകൾ വരും, ഇനിയും വരാനുണ്ട്. ഈ വർഷം രണ്ട് ബുക്കുകൾ വരാനുണ്ട്, അടുത്ത വർഷം കുറച്ച് ബുക്കുകൾ വരാനുണ്ട്. കഥകൾ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾക്ക് കഥ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് എഴുതാൻ അതിലേറെ ഇഷ്ടമാണ്. സോ സപ്പോർട്ട് ഉണ്ടാവണം. എഴുത്തും എഴുത്തുകാരനും വായനയും എന്നീ പരിപാടിയിൽ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൽ ദേവസിയസ്, ഒരു യുവ എഴുത്തുകാരനാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM, കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ആരോഹി

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠം ആരോഹിയിലേക്ക് എല്ലാ കലാസ്നേഹികൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥയ വരിശകൾ, താരസ്ഥയ വരിശകൾ, മന്ത്രസ്ഥയ വരിശകൾ, ജണ്ട വരിശകൾ എന്നിവ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് വക്രജണ്ട വരിശകളാണ്. ഇന്നും വക്രജണ്ട വരിശകളാണ് നമ്മൾ തുടരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ വക്രജണ്ട വരിശ പഠിക്കുന്നു. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇവിടെ കർണാടക സംഗീതം പഠിക്കാനെത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, എരമല്ലൂർ നിവാസിയായ അഗി ജോയി, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കാക്കനാട് നിവാസിയായ അശ്വതി എന്നിവരാണ്. വക്രജണ്ട വരിശകൾ മൂന്നാമത്തെ നമ്മൾ ഇന്ന് പഠിക്കുന്നു.

മൂന്നാമത്തെ വക്രചണ്ഡ പരിശ സ സരി സരി സരി ഗ രി ഗ രി ഗ ഗ മ അതാണ് ഒന്നാമത്തെ വരി.

അടുത്ത സ്പീഡ് സസരി സരി സരി ഗരി ഗരി ഗമ സസരി രി ഗ സരി സ ഗ സരി സരി ഗമ ഇത്തരത്തിൽ പാടണം.

ഈ വക്രതന്റെ വരിസകൾ അകാര ഉകാര അത്തരത്തിലുള്ള സാധകങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വരിസയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ വരിസയോടുകൂടി അവസാനിപ്പിക്കാം. വക്രതന്റെ വരിസകൾ മൂന്നെണ്ണമാണുള്ളത്, അത് മൂന്നെണ്ണവും അവസാനിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ധാട്ടു വരിസകളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ എല്ലാ വരിസകളും എല്ലാ ദിവസവും തന്നെ പാടി പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം. ഒ ഹെൻറി എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന്. കഥാവതരണം നബ എൻ നൗറ.
1: Sue and John C, two young artists, shared a small flat. The flat was on the third story of an old house. John C fell very seriously ill in November. She had pneumonia. She would lie in her bed

0: In the afternoon, the doctor came. After examining his patient, he told Sue, "John C. now has the will to live. I'm confident she'll recover soon. Now I must go downstairs and see Behrman. He's also suffering from pneumonia. But I'm afraid there is no hope for him." The next morning, Sue came and sat on John C.'s bed. Taking John C.'s hand in hers, she said, "I have something to tell you. Mr. Behrman died of pneumonia this morning. He was ill for only 2 days. The first day the janitor found him on his bed, his clothes and shoes were wet and he was shivering. He had been out in that stormy night. Then they found a ladder and a lantern still lighted lying near his bed. There were also some brushes and green and yellow paints on the floor near the ladder. John C., dear," said Sue, "look out of the window. Look at that ivy leaf. Haven't you wondered why it doesn't flutter when the wind blows? That's Behrman's masterpiece. He painted it the night the last leaf fell."
1: ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥയാണ് മൺസൂൺ ടെയിൽസിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. കഥാവതരണം നബ എൻ നൗറ. മൺസൂൺ ടെയിൽസ് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയും സെയിന്റ് തെരേസസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ചേർന്ന് അവതരിപ്പിക്കുന്ന വായനാ വാരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി മൺസൂൺ ടെയിൽസ്. മഴയിൽ നനഞ്ഞ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെയും കഥാപ്രയാണം.
2: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ്. സുഹൃത്തുക്കളെ, ഭാരതം ഇന്ന് വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാരാജ്യമാണ്. ടെക്നോളജി ആയാലും ആരോഗ്യമേഖലയായാലും വ്യവസായ മേഖലയായാലും എന്തിന്, നമ്മളിപ്പോൾ ചന്ദ്രനിൽ വരെ നമ്മൾ പേടകത്തിനെ അയച്ചു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ എല്ലാ തുറയിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വളർച്ച വളരെ വളരെ വേഗത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരുന്നതോടുകൂടി തന്നെ ജീവിത ചെലവിനോട് പോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ചെലവും വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ രോഗങ്ങളായാലും ശരി, വലിയ രോഗങ്ങളായാലും ശരി, അതിൻ്റെ ചികിത്സ ചെലവ് വളരെ വളരെ കൂടുകയാണ്. ഇങ്ങനെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യ പരിരക്ഷയെപ്പറ്റി വളരെ ഗൗരവമായി ചിന്തിക്കണ്ടേ? ഈ സാഹചര്യത്തിലാണ് ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ആരോഗ്യരക്ഷാ തത്വങ്ങളെപ്പറ്റി നാം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും കാണേണ്ടതും. ആയുർവേദം പറയുന്നു, നിങ്ങൾ രോഗികളാകുന്നതിന് മുമ്പ് തന്നെ രോഗം വരാതിരിക്കാനുള്ള ഒരു ചിട്ടപ്പെടുത്തിയ ആഹാര രീതിയും ജീവിത രീതിയും മാനസികവും ശാരീരികവുമായ വിശ്രമവും ഉണ്ടായാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് രോഗങ്ങളെ തടഞ്ഞു നിർത്താം. 100% തടയാമെന്നൊന്നും ആയുർവേദം പറയുന്നില്ല. എന്നാൽ ഇതേപോലെ തന്നെ യോഗ നിത്യജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികളല്ലാതെ കണ്ട് ജനിതക മാറ്റത്തിലൂടെയും വ്യവസായ മലിനീകരണത്തിലൂടെയും ആഹാരത്തിൻ്റെ തെറ്റായ അനുഭവത്തിലൂടെയും മറ്റുമുണ്ടാകുന്ന നിരവധി രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട, നമുക്ക് മെഡിക്കൽ കോളേജുകളുണ്ട്, അലോപ്പതി ആശുപത്രികളുണ്ട്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ധാരാളം ആയുർവേദ ഡോക്ടർമാരുണ്ട്, ആയുർവേദ സ്ഥാപനങ്ങളുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, എന്ത് രോഗം വന്നാലും ഇവരെടുത്ത് പോയാൽ പോരേ എന്ന്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, പലതിൻ്റെയും

ചികിത്സാ ചെലവ്, ഔഷധങ്ങളുടെ വിലകൾ, ഓപ്പറേഷൻ്റെയും മറ്റുമുള്ള കോസ്റ്റ് ചെലവുകൾ, ആശുപത്രികളിലും മറ്റുണ്ടാകുന്ന ചെലവുകൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ക്യാൻസർ ചികിത്സ, ക്യാൻസറിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഒരു സാധാരണക്കാരന് അപ്രാപ്യമാണ്. വളരെ നല്ല ട്രീറ്റ്മെൻറ്റ് ചികിത്സയാണ്, ഇപ്പം സൈഡ് എഫക്ട്സൊക്കെ വളരെ കുറവാണ്. പക്ഷെ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ രോഗങ്ങൾ വരുന്നതിന് മുമ്പേ അവനെ കടക്ക് പുറത്ത്, പടിക്ക് പുറത്താക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് യോഗ പറഞ്ഞു തരുന്നത്. ആയുർവേദവും യോഗയായിട്ട് വളരെയധികം സാഹോദര്യ ബന്ധമുണ്ട്. യോഗയിലും പറയുന്നു, നിങ്ങൾ ആഹാരത്തിലും മാനസികവുമായിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടാക്കണം. അതാണ് യമനിയമങ്ങളെ പറ്റി പറയുന്നത്. ഇന്ന സമയത്തിനുള്ള ആഹാരം, ഇത്ര സമയത്തിനുള്ള ഉറക്കം, ഇന്ന മാതിരിയുള്ള പ്രവൃത്തികൾ, മനസ്സിൻ്റെയൊക്കെ അച്ചടക്കം, ഇതൊക്കെ നിങ്ങളൊന്ന് അനുഷ്ഠിക്കണം. അതായത് ഒന്ന് കുറച്ച് കുറച്ച് ശ്രദ്ധിക്കണം. നമ്മളൊരു എല്ലാ സാധാരണ ജീവിതത്തിൽ പലതരം ജോലി ചെയ്യുന്നു, കൃഷിപ്പണി ചെയ്യുന്നു, ഓഫീസ് ജോലി ചെയ്യുന്നു, ഓടുന്നു, പല കാര്യങ്ങളും, യാത്ര ചെയ്യുന്നവർ വരെയുണ്ട്. അവർക്കെല്ലാം ഒരു കൃത്യതയോടെയുള്ള ആഹാര നിയന്ത്രണവും ചെയ്താൽ, ഒരു മാനസികമായ അച്ചടക്കവും പാലിച്ചാൽ, കുറേയൊക്കെ യമനിയമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെയാണ് ആസനങ്ങൾ വരുന്നത്. ആസനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ ആസനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവൻ നേരെ സാമ്യവും, ഹിമാലയത്തിൽ പോയി സാമ്യയിൽ പോകുന്നു. സാമ്യാവാനല്ല യോഗ പഠിക്കുന്നത്, ആസനങ്ങളും പഠിക്കുന്നത് നമ്മളെ ശരീരത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യോഗ ആസനങ്ങളും യോഗ മുറകളും നമ്മൾ നിത്യം ശീലിച്ചു വന്നു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ വളരെ നല്ലൊരു അച്ചടക്കം വരും. അത് നമ്മളറിയില്ല, നമ്മളെ കൂടെ അത് വരും. അത് എത്രയോ അനുഭവമാണ്, എത്രയോ വ്യക്തികളിൽ കണ്ടിട്ടുണ്ടത്. യോഗ ആസനങ്ങൾ നിത്യം ചെയ്യാം. നമുക്ക് യോഗ ആസനം ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫുട്ബോൾ ഗ്രൗണ്ടോ വോളിബോൾ ഗ്രൗണ്ടോ ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ടോ ഒന്നും വേണ്ട. ഒരു 6 അടി നീളവും ഒരു 2 അടി വീതിയുമുള്ള ഒരു റൂം കിട്ടിയ സ്ഥലം കിട്ടിയാൽ മതി. കാറ്റോട്ടമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് യോഗ ആസനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. യോഗാസനങ്ങൾ തന്നെ ആദ്യം നിന്നുകൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ തുടങ്ങുന്നത് സൂര്യ നമസ്കാരത്തോടുകൂടിയാണ്. സൂര്യ നമസ്കാരം എന്ന് പറയുന്ന എല്ലാ ആസനങ്ങളുടെയും ഒരു സമ്മിശ്രമായ ഒരു ക്യാപ്സ്യൂളാണ്. നിന്നുകൊണ്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നു. ചിലർ മന്ത്രത്തോടു കൂടി ചെയ്യുന്നു, ചിലർ മന്ത്രം ഇല്ലാതെ കണ്ട് ചെയ്യുന്നു. അതൊരു 10-12 സ്റ്റെപ്പുണ്ട് സൂര്യ നമസ്കാരത്തിൽ. ആ സ്റ്റെപ്പുകളെല്ലാം കൃത്യമായി ചെയ്യാം. അപ്പോൾ 6, 12, 24 അങ്ങനെയുള്ളൊരു കണക്ക് പ്രകാരമാണ് അത് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നത്. സൂര്യ നമസ്കാരത്തിന് ശേഷം നമ്മൾ കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ആയിട്ടാണ് ചെയ്യുന്നത്. സർവാംഗാസനം, ഹലാസനം മുതലായ കിടന്നുകൊണ്ടുള്ളത്. അതിനുശേഷം വേണം കമിഴ്ന്നു കിടന്നിട്ടുള്ള മയൂരാസനം, ശലഭാസനം, ഭുജംഗാസനം മുതലായ ആസനങ്ങൾ ചെയ്യേണ്ടത്. അർദ്ധചന്ദ്രാസനം മുതലായതൊക്കെ. അതിനുശേഷം കിടന്നതിന് ആസനങ്ങൾക്ക് ശേഷം ഇരുന്നിട്ടുള്ള അർദ്ധമത്സ്യേന്ദ്രാസനം, പത്മാസനം, പവനമുക്താസനം, മത്സ്യേന്ദ്രാസനം, ഇങ്ങനെയുള്ള ഗരുഡാസനം, ഉഷ്ട്രാസനം, ഇങ്ങനെയുള്ള ആസനങ്ങളെല്ലാം നമ്മൾ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ള ചെറു ചെറുതായിട്ടുള്ള ആസനങ്ങളെല്ലാം ചെയ്യുക. ഏറ്റവും അവസാനം നമ്മൾ ശവാസനം വേണം ചെയ്യാൻ. നമ്മൾ കിടന്ന് മനസ്സിനെ ശാന്തമാക്കി, ശ്വാസകോശത്തെ വളരെയധികം ശ്രദ്ധിച്ച്, ശരീരത്തിലുള്ള ഓരോ ഇഞ്ച് ഇഞ്ച് സ്ഥലങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നോക്കി, അവസാനം ആ ബ്രീത്തിൽ, ശ്വാസത്തിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് വളരെയധികം ശാന്തമാകും. ഇതൊരു ഏറ്റവും അവസാനം ചെയ്യേണ്ട ശവാസനം എന്ന പ്രൊസീജിയറാണ്. ആസനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ധ്യാനം എന്ന കർമ്മം ചെയ്യാൻ. ധ്യാനം എന്ന് പറയുമ്പോൾ മനസ്സിനെ ഏകാഗ്രമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഇരുന്ന പൊസിഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പത്മാസനത്തിലിരിക്കാം, സുഖാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം. ഇതാണ് ഏറ്റവും സുഖകരമായതെന്ന് വെച്ചാൽ ആ ഇതിൽ ഇരുന്നിട്ട് നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കും. ഏകാഗ്രമാക്കാൻ വേണ്ടി നമുക്ക് ഒരു മെഴുകുതിരിയോ ഒരു ദീപമോ കത്തിച്ച് അതിൽ ശ്രദ്ധിക്കാം, അതിൽ മാത്രം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ നോക്കാം, അല്ലെങ്കിൽ ഓംകാരത്തിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു വസ്തുവിലും മുമ്പിൽ നിർത്തിയിട്ട് ഒരു പുഷ്പമാവാം, ഒരു പന്നീർ പുഷ്പമാവാം, ചെമ്പരത്തിപ്പൂവോ ആകാം. അതിൽ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തണം. മറ്റ് ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല.
ഒരു കുറച്ച് ചുരുങ്ങിയ സമയം

ഏകാഗ്രമാക്കി നിർത്തി. ഇത്രയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം യോഗ. മറ്റ് ധാരണ, സമാധി, ഇങ്ങനെയൊക്കെ ഒരു വേറെയൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയണില്ല. കുംഭകങ്ങൾ, അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ്. നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നുണ്ട്. ആ പ്രാണായാമം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കാൻ. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിനെ ഒരു മൂക്കിലൂടെ എടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുക, അങ്ങനെ മറ്റേ മൂക്കിൽ കൂടെ എടുത്ത് വീണ്ടും അടുത്ത മൂക്കിലൂടെ വിടുക. ഇതാണ് നാഡിശുദ്ധി പ്രാണായാമം. ഇത് സ്പീഡിൽ ചെയ്യാം. ഭസ്ത്രിക, കപാൽഭാതി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിരിക്കും. അതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് എന്താ, നമ്മൾ മൂക്കിൻ്റെ അകത്തേക്കുള്ള ശ്വാസത്തിൻ്റെ ഗതിയൊക്കെ വളരെ നന്നായിട്ടും ഫ്രീ ആയിട്ട് കിട്ടും. മാത്രമല്ല നമ്മൾ ശ്വാസകോശമൊക്കെ മുഴുവൻ പണിയെടുക്കും. ശ്വാസത്തിൻ്റെ ഓരോ ഇഞ്ച് ഇഞ്ച് ഭാഗങ്ങളും നന്നായിട്ട് പണിയെടുക്കും. ഒരു സാധാരണ നമ്മൾക്ക് വ്യക്തികളിൽ 50% ശ്വാസകോശമേ വർക്ക് ചെയ്യുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി 50% സൈലൻ്റായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന ശ്വാസകോശത്തിൻ്റെ അറകളെയെല്ലാം നമുക്ക് പ്രാണായാമത്തിലൂടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ശ്വാസം, ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ കുംഭകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പ്രാണായാമ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അത്രയൊന്നും ചെയ്യേണ്ട. നമ്മളൊരു 15-20 മിനിറ്റ് നിത്യവും നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുക, ഒരു കപാൽഭാതി ചെയ്യുക, എന്നാൽ തന്നെ വളരെ വളരെ വളരെ ഫലവത്തായ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ലോകം മുഴുവൻ തന്നെ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെയധികം ഗൗരവമായി മനസ്സിലാക്കി വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ എന്നൊക്കെ പറഞ്ഞ് അന്ന് ആചരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് വന്നു? യോഗ നമ്മളെ ഭാരതം വിട്ട് വിദേശത്തേക്ക് പോയി വിദേശീയരായ വ്യക്തികൾ അതിനെ നന്നായി പഠിച്ച് മനസ്സിലാക്കി അവരുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരതിനെ അഗാധമായി ആത്മാർത്ഥമായി അതിനെ സ്വീകരിക്കാൻ കാരണം. മാത്രമല്ല അവരതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായി പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പുതിയ ഉപകരണങ്ങളെല്ലാം വെച്ച് പഠിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഗുണം സീമാതീതമാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നൊക്കെ പല വിദേശ രാജ്യങ്ങളിലും തന്നെ സ്കൂളുകളിൽ എല്ലാം നിത്യം യോഗ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ട്. ആഹാര രീതിയിലുള്ള മാറ്റങ്ങളും അവരെ നിർബന്ധിക്കുന്നുണ്ട്. ഇത് നമ്മൾ കേരളീയരായ നമ്മൾ എന്തുകൊണ്ടോ ഒരു ലേശം പിന്നാക്കമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ യോഗ ധാരാളം ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് എന്തോ ഒരു ഐത്തം നമ്മൾ പണ്ടേ കൊടുത്തിട്ടുണ്ട്. ആ ഐത്തം മനസ്സിൽ നിന്ന് ഇപ്പോഴും നമുക്ക് പോയിട്ടില്ല. അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം യോഗയുടെ പ്രാധാന്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. സ്കൂളുകളെല്ലാം യോഗ പഠിപ്പിക്കുന്ന ഒരു കാലം അത്ര വിദൂരമല്ല. നിർബന്ധമായി ഇന്ന് തന്നെ പല പല വലിയ സ്കൂളുകളിൽ, സ്വകാര്യ സ്കൂളുകളിൽ പ്രത്യേകിച്ച് യോഗ ആഴ്ചയ്ക്കൊന്നും രണ്ടും ദിവസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നിർബന്ധമാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഗുണവും കിട്ടുന്നുണ്ട്. മാത്രമല്ല മാനസികമായ അച്ചടക്കം, ആരോഗ്യം കിട്ടാൻ യോഗയ്ക്ക് വളരെ സ്വാധീനം ചെലുത്താൻ പറ്റും. അത് വളരെ നന്നായിട്ട് ധാരാളം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പുകവലി, മദ്യപാനം മുതലായ ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ശീലിക്കുന്നവർക്കൊക്കെ യോഗ കൊണ്ട് വളരെ വളരെ വളരെ ഗുണം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരര 1/4 മണിക്കൂറെങ്കിലും യോഗ ചെയ്യുന്നത് വളരെയധികം ഗുണമാണ്. രോഗങ്ങളെല്ലാം ഒരു പരിധിവരെ നിങ്ങൾക്ക് ദൂരം നിർത്താൻ പറ്റും. യോഗ ചെയ്യുന്ന ആൾക്കാരിൽ ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ആസനങ്ങളും ഗർഭിണികൾക്ക് ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് യോഗ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവർ, സന്ധി രോഗങ്ങൾ പലതായിട്ടുള്ളവർ, ഇവരെല്ലാം യോഗ ചെയ്യുന്നത് ഒരു മാസ്റ്ററുടെ അടുത്ത് നിന്ന്, ഒരു അധ്യാപകൻ്റെ അടുത്ത് നിന്ന്, അവരുടെ നിർദ്ദേശപ്രകാരമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നടുവേദനയും കഴുത്തുവേദനയൊക്കെ ഉള്ളവർ, ശരീരത്തിന് മൊത്തം പൊക്കി വരുന്ന സർവാംഗാസനം, ഹലാസനം ഇതൊന്നും ചെയ്യുന്ന ഉത്തമമല്ല. പിന്നെ ഫോർവേഡ് ബെൻഡിങ് പാടില്ല ബാക്ക് നടുവേദനയുള്ളവർ. ഇതെല്ലാം ഒരു ഡോക്ടറുടെയോ ഒരു അധ്യാപകൻ്റെയോ യോഗ അധ്യാപകൻ്റെയോ നിർദ്ദേശത്തിലൂടെയും ചെയ്യാൻ പാടുള്ളൂ. തീരെ കൊച്ചുകുട്ടികളിൽ നമുക്ക് ചെയ്യരുത്. തീരെ വാർദ്ധക്യം വന്ന ആൾക്കാരിലും ഇത് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ശസ്ത്രക്രിയ, ഉദര ശസ്ത്രക്രിയ

യും മറ്റും ചെയ്തവർ വയറു സംബന്ധമായിട്ടുള്ള ആസനങ്ങളും മറ്റുമൊക്കെ ചെയ്യുമ്പോഴും പ്രാണായാമൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കാർഡിയാക് ബൈപ്പാസ് ചെയ്തവർ അവരും പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇതിനാണ് ഒരു അധ്യാപകൻ്റെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തവർ സാധാരണ ജീവിതത്തിൽ ദിവസം ഒരു അര മുക്കാൽ മണിക്കൂറോളം യോഗ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ വളരെ കൂടുതലാണ്. ഒരു ഡോക്ടറെ അടുത്ത് പോവാതെ കണ്ട്, ആശുപത്രിയിൽ പോവാതെ കണ്ട്, മരുന്ന് കഴിക്കാതെ കണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളെ നമുക്ക് ദൂരം നിർത്താൻ പറ്റും. എന്തിനു പറയുന്നു ഒരു പ്രമേഹം? ഇന്നിപ്പോൾ പ്രമേഹം ഇല്ലാത്ത വീടുകളില്ല. ഞാനെല്ലാം പഠിക്കുന്ന കാലത്ത് പ്രമേഹം ഒരു 50 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നാവട്ടെ 20, 25, 30 വയസ്സുള്ളവർക്ക് പോലും പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോളുണ്ട്. ഇവരൊക്കെ മരുന്ന് കഴിക്കുകയാണ്. മരുന്നാണ് അവസാന വാക്ക്. ഒരാഹാര രീതി മാറ്റാൻ ഇവരാരും തയ്യാറില്ല. ജീവിത രീതി മാറ്റാൻ ആരും തയ്യാറില്ല. 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കൂടുമ്പോൾ ആശുപത്രികൾ പോകുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് കഴിക്കുന്നു. മരുന്ന് കമ്പനികൾ വളർന്നു വരുന്നു. നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. ഈ ഒരു പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കൊന്നും ഒരു അന്ത്യമില്ല. ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കഴിക്കണം. ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും അലോപ്പതി ആയാലും ജീവിതകാലം മുഴുവൻ നമ്മൾ കഴിക്കണം. പ്രഷറിന് മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഒരു രക്ഷാമാർഗം വേറെ എന്തുണ്ട് എന്ന് നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കണം. അതിൻ്റെ പരിഹാര മാർഗം ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ജീവിത രീതി ആഹാരക്രമം അനുവർത്തിക്കുക. കൃത്യമായ വ്യായാമം, പ്രത്യേകിച്ച് യോഗ മുതലായിരിക്കാൻ വ്യായാമങ്ങൾ ശീലിക്കുക. ഒരു പരിധിവരെ ഡോക്ടറിൽ നിന്നും ആശുപത്രികളിൽ നിന്നും മരുന്നുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഇതൊരു സന്ദേശമാണ്. യോഗ നിത്യജീവിതത്തിൽ അത്യാവശ്യമായി എല്ലാവരും ശ്രോതാക്കളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.